നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ചുറ്റുപാടുകളിൽ നല്ലത് കാണാൻ അലഞ്ഞു തിരിഞ്ഞ ഒരു ശിഷ്യന്റെ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവൻ മാർക്കറ്റിൽ പോയി, അവൻ ദേവാലയത്തിൽ പോയി, തെരുവിൽ പോയി, അനാഥമന്ദിരത്തിൽ പോയി, മനോഹരമായ നദീതീരത്ത് പോയി, കടൽ തീരത്ത് പോയി. ഒരു ഗുരു അവനോട് പറഞ്ഞതാണ്, എനിക്ക് സന്തോഷമുള്ള കാഴ്ച കാണാൻ ഞാൻ എന്ത് ചെയ്യണം? അവനോട് പറഞ്ഞു, നീ യാത്രയാവുക. ആ യാത്രയിൽ കണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ അവിടെയെല്ലാം ചെന്നിട്ടും അവനെ സന്തോഷിപ്പിക്കുന്നതൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയും ചില മനുഷ്യരുണ്ടല്ലോ, എന്തെല്ലാം സാഹചര്യങ്ങളുടെ നടുവിലും സന്തോഷിപ്പിക്കുന്നതൊന്നും സ്വയം കാണാൻ കഴിയാത്ത മനുഷ്യർ, എല്ലാ സമ്പത്തുള്ള അവസ്ഥയിലും ദാരിദ്ര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യർ, എല്ലാവരും സ്നേഹിക്കാനുള്ളപ്പോഴും എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ, എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴും സ്വയം മനസ്സുകൊണ്ട് പാപ്പരായി ജീവിക്കുന്നവർ. ഈ ശിഷ്യനും അതുപോലെയായിരുന്നു. തിരിച്ചു വന്ന് ഗുരുവിനോട് പറഞ്ഞു, കണ്ടില്ല, ഒന്നും സന്തോഷിപ്പിക്കുന്നതൊന്നും എനിക്ക് കാണാനായില്ല. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ നല്ലത് കാണാൻ നീ പോയ സ്ഥലങ്ങളെ ക്രമീകരിച്ചാലാവില്ല. നീ നല്ലത് കാണണമെങ്കിൽ നിന്റെ ഹൃദയവും കാഴ്ചയും നല്ലത് കാണാനായി നീ പരിശീലനം നൽകണം. അങ്ങനെ നിന്റെ ഹൃദയത്തെയും കണ്ണിനെയും മനസ്സിനെയും ഒക്കെ നന്മ കാണാൻ നല്ലത് കാണാൻ നീ പരിശീലിപ്പിച്ചാൽ നിനക്ക് ഏത് മോശം സ്ഥലങ്ങളിലും ചില നന്മകൾ കാണാൻ കഴിയും. സത്യമല്ലേ? നമ്മുടെ മനസ്സിനെ നാം അങ്ങനെ പാകപ്പെടുത്തിയാൽ നമുക്ക് ചിലതൊക്കെ കാണാൻ കഴിയില്ലേ? ഏത് മോശമായ അവസ്ഥയിലും ഏത് മോശമായ സാഹചര്യങ്ങളിലും. ഇനി അങ്ങനെ കാണാൻ ആഗ്രഹിക്കാത്തതാണ് നമ്മുടെ മനസ്സെങ്കിൽ സാക്ഷാൽ സ്വർഗത്തിൽ പോലും നാം കണ്ടെത്തുന്നത് ന്യൂനതയായിരിക്കും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റ് ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
0: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്രി ഘടകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി ഘടകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്രി ഘടകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
2: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേഷനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
0: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171st വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3rd തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗോഹട്ടിയിലെ ഖനാപാട വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന BJP പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണയം ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിന്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിതാല വൈദ്യുതി ഉൽപാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ 2025 ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനം.

സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പുതുക്കിയ റിസർവേഷനാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിൽ റെയിൽ വൺ എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. ഡച്ച് യാത്രാക്കപ്പൽ എം വി ഹോണ്ടിയസിലെ മരിച്ച മൂന്ന് പേരടക്കം അഞ്ച് യാത്രക്കാരിൽ ഹാൻഡാ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. മൂന്നുപേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച എം വി ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമത്താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാരംഭിച്ച് കൃഷിഭവൻ, റെയിൽ ഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർനടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ്ഗിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7th class വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി.
ആകാശവാണി 90-ാം വാർഷികത്തോടനുബന്ധിച്ച്

0: എന്താ ചേട്ടാ വിശറിത്തറയിലെ രേഖ സാറ് എന്നും അതിരാവിലെ ഓഫീസിൽ പോകുന്നത്?
1: താൻ ആള് കൊള്ളാവല്ലോ, ഓരോരുത്തര് പോവുകയും വരികയും ചെയ്യുന്ന സമയം വരെ പഠിച്ചു വെച്ചിരിക്കോ.
0: സാധാരണ രാവിലെ ഒരു 10:30 കഴിയുമ്പോ പോവുകയും 3-4 മണിയാകുമ്പോ തിരിച്ചു പോവുകയും ചെയ്യുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുക.
1: എന്താ ഇപ്പൊ നേരത്തെ പോകുന്നതും വൈകിട്ട് 5:30 വരാൻ കാരണമെന്ന് രഘുസാറിനോട് ചോദിച്ചോ?
0: ഞാനെന്തിനാ ചോദിക്കുന്നേ?
1: എടോ, രഘുവിന് ആഫീസറായിട്ട് പ്രമോഷൻ കിട്ടി.
0: അത് ശരി, അങ്ങനെ വരട്ടെ. അധികാരം കയ്യിൽ വന്നപ്പോ ആളിന്റെ ചിട്ടയും മട്ടും മാറി.
1: അത് തന്നെ.
0: സത്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉത്തരവാദിത്വം വേണമെങ്കിൽ പ്രമോഷൻ കിട്ടണം.
1: എല്ലാരും അങ്ങനെ പറയരുത്. കൃത്യസമയത്ത് തന്നെ ജോലിക്ക് വൈമാന്യമായ ജോലി തന്നെ എത്രയോ പേരുണ്ട്.
0: കൃത്യമായി കൈക്കൂലി വാങ്ങിയതിന് 2 തവണ സസ്പെൻഷൻ മേടിച്ച ഉദ്യോഗസ്ഥര് ഈ നാട്ടിലുണ്ട്.
1: അങ്ങനെ മേടിച്ചവരുടെയൊക്കെ ജീവിതവും കുളമായി.
0: കൈക്കൂലിക്ക് സസ്പെൻഡ് കിട്ടിയ ഒരാള് പെൻഷനായി കഴിഞ്ഞപ്പോ ആത്മീയ പ്രഭാഷണം നടത്താൻ പോകുന്നുണ്ട്.
1: എനിക്ക് ചിരിക്കാൻ വയ്യ, പനിയാ. എന്നാലും പറഞ്ഞു, ആരായിരുന്നു
0: അയാള്? പ്രഭാഷണം നടത്തുമ്പോ ഭക്തജനങ്ങളിൽ ആരെങ്കിലും എഴുന്നേറ്റ് അന്യായമായി കാശ് സമ്പാദിക്കുന്നതിനെ കുറിച്ച് സംശയം ചോദിക്കണം. എന്തോ പറയുമെന്നറിയാവല്ലോ.
1: എന്തുവാ പണയുന്നേ? പുരാണത്തിലെ ഏതെങ്കിലും സംസ്കൃത വദ്യം ചൊല്ലി അങ്ങ് കേൾപ്പിക്കും.
0: സത്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഇത്തരം ചടങ്ങൾക്ക് വിളിക്കരുത്.
2: അമ്മാവാ, കഴിക്കാൻ എന്തോ ഉണ്ട്?
1: ബൊറോട്ട ഉണ്ട് പോലെ.
0: ഇന്ന് അവിടെ ആയിരുന്നടാ പണി?
2: ഓ, പണിക്ക് പോയതാ. ദൈവത്തിന്റെ നേര് കൊണ്ട് അപകടമൊന്നും വരാതെ രക്ഷപ്പെട്ടു.
0: എവിടായിരുന്നു പണി?
2: നമ്മുടെ വാഴക്കാത്തറയിലെ സുമാരൻ ചേട്ടന്റെ വീട്ടിലായിരുന്നു.
1: ഓ, പുതിയ വീടിന്റെ പണി തുടങ്ങിയ?
2: അമ്മാവാ, പുതിയ വീട് വെക്കുന്നില്ല, 2 മുറിയും 1 അടുക്കളയും 1 ചെറിയ സിറ്റ് ഔട്ടും ഉള്ള വീട് വെക്കാനായിരുന്നു പ്ലാൻ വരപ്പിച്ചത്.
1: അത് ഞാൻ അറിഞ്ഞു. അത് നമ്മുടെ രാജനെ അല്ലേ വർക്ക് ചെയ്യിപ്പിച്ചേ?
2: ആ തീരുമാനമൊക്കെ സുമാരൻ ചേട്ടന്റെ അമ്മായിയപ്പം വന്നങ്ങ് മാറ്റി.
0: 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വെക്കാൻ പറഞ്ഞോ?
2: അമ്മാവിക്ക് എന്താ, പുതിയ വീട് വെക്കണ്ട, പഴയ വീടിന്റെ മുൻഭാഗം ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ 2 മുറി പണിഞ്ഞാ മതി. 2 മുറിയുടെ മധ്യത്ത് ഒരു ചെറിയ ഹാളും.
0: സുമാരന്റെ അമ്മായിയപ്പൻ എന്നാടാ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്?
1: അമ്മായിയപ്പം പറഞ്ഞതിനോട് സുമാരൻ ചോദിച്ചോ?
2: ചോദിച്ചു. അത് പ്രകാരം പഴയ വീടിന്റെ മുൻഭാഗം പൊളിക്കാൻ ഞങ്ങൾ 4-5 പേര് പോയി.
0: അമ്മായിയപ്പന് ഒറ്റയ്ക്ക് നിന്നങ്ങ് പൊളിക്കാൻ പറയാഞ്ഞ എന്താ? ആ കാശും കൂടെ ലാഭമായനെയല്ലോ.
1: എടാ, ആ വീട് പൊളിക്കാനേ അധികം ആള് വേണ്ട, 2 പേര് നിന്ന് ആഞ്ഞൊന്ന് തള്ളിയാ മതി. കുമ്മായത്തിന് കെട്ടി വെച്ചതാ, ഒരാണി വലപ്പിച്ചടിച്ചാലും അത് പൊളിഞ്ഞ് താഴെ വീഴും.
2: അത് തന്നെ അമ്മാവാ സംഭവിച്ചത്. മുൻഭാഗം ഇടിച്ചു കളഞ്ഞപ്പോ തന്നെ പിൻഭാഗത്തെ ഭിത്തി അടർന്നു വീണു. ആർക്കും ഒന്നും പറ്റിയില്ല.
0: അമ്മാവിയപ്പൻ ജീവനും കൊണ്ട് ഓടിയോ അതോ ഭിത്തിക്കടി വീണോ?
2: ഭിത്തി മറിഞ്ഞു വീണപ്പോ തന്നെ പുള്ളിക്കാരൻ സൈക്കിൾ എടുത്തോണ്ട് അങ്ങ് പോയി.
0: ഇളകി വീണ ഭിത്തി ഒട്ടിച്ചു വെക്കാനേ പശ വലതും കിട്ടുമെന്നറിയാൻ പോയതായിരിക്കും.
1: വല്ല കാര്യം ഉണ്ടായിരുന്നു. സുമാറിന്റെ കയ്യിലെ കാശിനനുസരിച്ച് തന്നെ രായൻ ആ വീട് ചെയ്ത് കൊടുത്തേനായിരുന്നു. ഭിത്തി മറിഞ്ഞു വീണ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ?
0: ഓ, പറ്റിയാലും അമ്മാവിയപ്പം തന്നെ ഇട്ട് തടവും.
1: ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ പഴയ വീട് നിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഇവിടെയും പൊളിച്ചും പുതിയ മുറി കെട്ടുവോ?
0: മരുമോനെ കനപ്പിക്കാൻ പോയതല്ലയോ അമ്മാവിയപ്പൻ. അല്പ ലാഭം പെരിഞ്ചേതം.

മോർണിംഗ് എല്ലാവർക്കും. വളരെ അധികം നല്ല അടിപൊളി ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. എൻ്റെ സ്വരം കേട്ടിട്ട് ഒരു കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു അല്ലേ? ഒരു കുറച്ച് ദിവസമായി കാണും. ശരിയാണ്, ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ നിങ്ങളൊക്കെ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഒരു ചെറിയ തൊണ്ടവേദനയും ഒരു ചെറിയ ജലദോഷവും അടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി ഇത് ഒരു 2-3 ദിവസം ദാണ്ട. പക്ഷേ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ദാണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്, വീണ്ടും നമ്മുടെ ഓണാട്ടുകരയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നമുക്ക് സഞ്ചരിച്ചുകൊണ്ട് നമുക്കങ്ങ് ഒരുമിച്ച് കൊണ്ടുപോകാം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമുക്കൊരു ആദ്യത്തെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് വേഗം പോയി വേഗം തിരികെ എത്താം.

0: പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത യുഡിഎഫ് എംഎൽഎമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം എഐസിസി നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും ബിജെപി എംഎൽഎമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെ അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. എഐസിസിയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല എഐസിസി പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത ബിജെപി എംഎൽഎമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മുതിർന്ന ബിജെപി നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ആർ എൻ രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെറ്റികഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ ടി വി കെക്ക് നിലവിൽ 5 കോൺഗ്രസ് എംഎൽഎമാരുൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. ടി വി കെ നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്ത് നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമ വിദഗ്ധർ പറയുന്നു.
0: അസമിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന ബിജെപി നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബിജെപി നിയമസഭാകക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ, ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വിയറ്റ്നാം സഹമന്ത്രി വുഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ 3 രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളോടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎഇ തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി യുഎഇ സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 runs ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 runs വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19th ഓവറിൽ 6 wicket നഷ്ടത്തിൽ 203 runs എടുത്തു. മഴ മൂലം മത്സരം 19 overs ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
4: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 വർഷത്തിനിടെ നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ വൺ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ വൺ ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് അമ്പെയ്ത്ത് 2nd ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 തവണ ഒളിമ്പിക് ചാമ്പ്യന്മാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2nd ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 runs ജയം.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
3: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
3: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
3: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
4: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
5: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
6: എവിടെ?
5: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
7: സമ്മർ നിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 only at ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.

0: പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും. 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും
1: സ്കൂട്ടറും. പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്, ഒരു പുതിയ വിഷയവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ ആരോഗ്യം, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് ഭക്ഷണ രീതികളെ പറ്റിയിട്ടാണ് അല്ലേ? അപ്പം ഭക്ഷണ രീതികൾ ഏതൊക്കെയാണ്? കാര്യം പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിലേക്ക് കൂടുതലായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും വെറൈറ്റി വെറൈറ്റി ഭക്ഷണങ്ങളാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞു സംസ്ഥാനങ്ങളിലേക്ക്, അയൽ രാജ്യങ്ങളിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നായിക്കോട്ടെ, ഒക്കെ ഇങ്ങനെ കടന്നു

0: ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറി കൂടിയുണ്ട്. അപ്പം ഏതാണ് നമ്മുടെ മലയാളികൾക്ക് കൂടുതലായിട്ട്, അതായത് എന്താണെങ്കിലും പുതിയ തരം എന്ത് കാര്യങ്ങളാണെങ്കിലും മലയാളികൾ അതിനെ ഏറ്റെടുക്കാനായിട്ട് കുറച്ച് കഴിവുള്ള ആൾക്കാരാണ് അല്ലേ? അപ്പം ഏത് ഭക്ഷണമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ പുതിയതായിട്ട് കടന്നു വന്ന ഭക്ഷണ രീതികൾ മാറ്റേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ പഴയ ഭക്ഷണ രീതികളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യകതയുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യമായിട്ടാണ് ഇന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട കേട്ടോ. അഭിപ്രായങ്ങൾ പറയാനായിട്ട് വിളിക്കേണ്ട നമ്പർ 9544704912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അതായത് പുതിയ ഭക്ഷണ രീതികൾ, പുതിയ ഭക്ഷണ രീതികൾ നമ്മളിലേക്ക് കടന്നു വന്ന ഒരുപാട് ഐറ്റം ഉണ്ട്. അതായത് ഏകദേശം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മന്തി പറയാം അല്ലേ. മന്തി ഇപ്പൊ ഒരു ദേശീയ വിഭവമായിട്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കണക്കുകൂട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് മന്തി എന്ന് പറയുന്നത്. ഇപ്പൊ ഏത് ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടന്നാലും എന്തെങ്കിലും ഒരു ചെറിയ ആഘോഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂട്ടുകാർ കൂടുന്ന എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, അപ്പോഴേക്കും നമുക്ക് മന്തി ഓർഡർ ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ്, മന്തി അൽഫാം ഇതുമൊക്കെ നമുക്ക് പോവാം എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു പാസഞ്ചർ നമ്മളുടെ കൂടെയുണ്ട്. നമസ്കാരം. ഓക്കേ, ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മന്തി ഓർഡർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ ഈ മന്തി, മയണൈസ്, അൽഫാം, ഷവായി ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ ഭക്ഷണ രീതികൾ, അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളുടെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ ചേട്ടാ.
1: പാലക്കാട്ടിൽ നിന്ന് രവിയാണ്.
0: ആ, പറഞ്ഞോളൂ ചേട്ടാ.
1: ഭക്ഷണ രീതിക്ക് പഴയത് പുതിയത് എന്നൊരു രീതി ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പഴയതിലോട്ട് പോണോ പുതിയതിലോട്ട് വരണോ, ശരീരത്തിന് അങ്ങനെ പഴയത് പുതിയതൊന്നുമില്ല. ശരീരം ഭക്ഷണം ആവശ്യമാണെങ്കിൽ അത് ചോദിക്കും. ദാഹം എടുക്കുമ്പോ വെള്ളം വേണമെന്നുള്ള ശരീരം ചോദിക്കും. ദൈവം കൃത്യമായിട്ടാണ് നമ്മുടെ ശരീരം മാനുഫാക്ചറിങ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ കൊടുക്കുന്നത് എല്ലാം എക്സസ് ആണ്. നമ്മുടെ നാക്കിന് രുചി കഴിഞ്ഞ് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ നടക്കുന്നത് മുഴുവൻ ശരീരത്തിന് ദോഷമാണ്. ആ നിമിഷങ്ങളുടെ ഒരു എന്താ പറയുക, ആ ഒരു നാവിന്റെ ഒരു സുഖം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം ഈ സാധനം ഉള്ളിലോട്ട് പോയി അത് എന്താണ് അവിടെ ചെയ്യുന്നത്, അത് ശരീരത്തിലോട്ട് കലരുമ്പോൾ അത് എന്തൊക്കെ നമ്മളെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു, അത് എത്രത്തോളം നമ്മുടെ കുടുംബത്തിനും ജീവിതത്തെയും എല്ലാം ബാധിക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്തയില്ല. അങ്ങ് തിന്നുക, പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിലാണ് മുഴുവൻ നമ്മുടെ ശ്രദ്ധയും. ഈ തിന്നു മരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വൈകുന്നേരം 4-5 മണിയാകുമ്പോ ഒരു എണ്ണക്കടി തീറ്റയുടെ എന്റെ 1-2 സുഹൃത്തുക്കൾ അറ്റാക്ക് വന്ന് കിടക്കുക. കാരണം എണ്ണക്കടിയാ, വേറെ ദുശീലൊന്നുമില്ല. പുള്ളി ഒരു വൈകുന്നേരം ആകുമ്പോ ഒരു 5-6 എണ്ണക്കടി അങ്ങ് തിന്നും ഡെയിലി. കാരണം ഈ ഒരു ഉച്ചക്ക് ഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും ഇടയില് ഒരുപാട് മണിക്കൂറുകൾ ഗ്യാപ്പാണ്. രാവിലെയും ഉച്ചയ്ക്കും തമ്മിൽ ഗ്യാപ്പ് കുറവാണ്. അപ്പൊ ഈ ഒരു 5-7 വരുന്ന സമയത്ത് നമ്മുടെ ഉച്ചയ്ക്ക് കഴിച്ച 1 മണിക്ക് 2 മണിക്ക് കഴിച്ച ഭക്ഷണം 3 hours കഴിയുമ്പോൾ ഏകദേശം 5-6 ആ സമയത്ത് നമ്മുടെ വയറ് കാലിയായിരിക്കും. ഈ വിശപ്പിനെ അടക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള ആ ബ്രോഡ് സൈഡിൽ കാണുന്ന മുഴുവൻ സാധനവും വാരി വലിച്ച് കയറ്റി എന്നിട്ട് രാത്രിയിൽ ഭക്ഷണം വേറൊരു രീതി, എന്നിട്ട് എല്ലാം കൂടെ അങ്ങ് രാത്രി കിടന്നിട്ട് ഇതങ്ങോട്ട് ദഹിക്കാതെ എല്ലാം കൂടി അങ്ങ് നരച്ചു പോന്തി നെഞ്ഞിറ്റകത്തോട്ട് വന്ന് കുത്തുമ്പോ പുലർച്ചെയാകുമ്പോ ആംബുലൻസ് പോണ് കാണാം. ഈ അറ്റാക്ക് വരുന്നത് മുഴുവൻ ഈ വെളുപ്പാങ് നേരത്താ. നോക്കിയിട്ടുണ്ടോ സ്ട്രോക്ക് വന്നു അല്ലെങ്കിൽ നെഞ്ഞുവേദന വന്നു മുഴുവൻ ഈ വെളുപ്പാങ് കാലത്താ. രാവിലെ ചായ കൊണ്ട് കൊടുത്തതാ ചേട്ടന്, ചെയറിലിരുന്ന് അങ്ങ് സൈഡ് പോയി എന്നാ പറയും. അപ്പോ ഈ രാത്രിയിൽ ഭക്ഷണം അൺടൈമിൽ തിന്നിട്ട്, ഈ കേരളത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആശുപത്രി ഉള്ളതെന്നുള്ള ഒരു കണക്കെടുപ്പ്. ഞാൻ ഏതാ ജില്ല പറയുന്നില്ല, അവർക്ക് വിഷമവും. അപ്പൊ ഈ വെളിയിലെ ഭക്ഷണം എന്തിനാ ഈ ഇത്രയും, നമുക്ക് ആകെ 3 വേണ്ടു ആഹാരം, വേണമെങ്കിൽ 4, അതിനൊരു അളവുണ്ട്.

0: ഇതിന് പഴയ രീതി പുതിയ രീതി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഇപ്പൊ തമിഴ്നാട് ഇരിക്കുന്നവർ നോക്കി അവരുടെ ഭക്ഷണ രീതി വേറെയാ. കാരണം അവിടെ ഇപ്പൊ ഊട്ടിയിൽ ഇരിക്കുന്ന ആൾ മഫ്ലറും കോട്ടൊക്കെ ഇട്ടിട്ടാ ഇരിക്കുന്നത്, അവൻ ചൂടോടെ ഭക്ഷണം കഴിക്കണം. അപ്പൊ നമ്മളിവിടെ കോട്ടും സ്വെറ്ററും അല്ലെങ്കിൽ മഫ്ലറും കിട്ടിയിരിക്കില്ല. എന്താ നമ്മുടെ അവിടെ കാലാവസ്ഥ വേറെ, നമ്മുടെ അവിടുത്തെ ആഹാര രീതി വേറെ, വസ്ത്രധാരം വേറെ, ഓരോ സ്റ്റേറ്റിന് അതിൻ്റെതായ രീതി. നമ്മള് യു പി കാരനെ കണ്ടിട്ട് പഞ്ചാബിൽ അത് കഴിക്കുന്നു, അല്ലെങ്കിൽ കാശ്മീരിലുള്ളവൻ ഡെയിലി രണ്ട് പെഗ് കഴിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവൻ ആ ഒട്ടകത്തിനും ഇപ്പോ മറ്റേ ആടിനെയും ഒന്നായി തിന്നുന്നു പറഞ്ഞ അവിടുത്തെ രാജ്യത്തെ രീതിയും അല്ലെങ്കിൽ അവരുടെ ജനറ്റിക്കായിട്ട് അവർക്ക് കിട്ടിയ ശരീരവും വേറെയാ. ഇതറിയാതെ ഇവിടെ കുഴിമാന്തി മടമാന്തി അവൻ അവസാനം അതിനകത്തിട്ട് മൂടി എന്താ കാണിക്കുന്നു, സങ്കട സീനാ നമുക്ക് കാണുന്നത്. വേറെ എന്തെല്ലാം മാർഗം ഉണ്ട് പൈസ ചെലവാക്കാൻ? ഈ ശരീരത്തിനെ നശിപ്പിച്ചിട്ട് അവസാനം ഈ ആരോഗ്യമില്ലാത്ത ശരീരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു ബാധ്യതയാണ് നമ്മളെ കൊണ്ട്. നമ്മൾ പിന്നെ ഉണ്ടാക്കിയ പൈസയൊന്നും അവർക്ക് വേണ്ട. ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി വിചാരിക്കുക, ഒരു വെളിയിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡർ വിചാരിക്കുക ഇതൊന്ന് പോയി കിട്ടിയാൽ മതി. കാരണം അവന്റെ സമയം വിലപ്പെട്ടത് നമുക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മുടെ സമയം വേറൊരാൾ ചൂഷണം ചെയ്യുന്നത്. കാരണം ജീവിതത്തിൽ ദൈവം എല്ലാവർക്കും സമയം കുറച്ചേ തന്നിട്ടുള്ളൂ, ബാക്കി നമ്മൾ വേറെ എന്ത് സഹായിക്കും? കുറച്ച് പൈസ വേണമെങ്കിൽ തരാം, ആശുപത്രി വന്ന് രണ്ടു ദിവസം നമ്മുടെ കൂടെ ബൈസ്റ്റാൻഡറെ കിടക്കാൻ പറഞ്ഞ പറ്റില്ല പറയും. കാരണം നമ്മുടെ എല്ലാ റുട്ടീനും തെറ്റുക. അപ്പൊ ആരോഗ്യം ഇല്ലാത്തൊരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ മക്കളോടും കുടുംബത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. നിങ്ങൾ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട അവർക്ക്, നിങ്ങൾ ഹെൽത്തി ആയിരുന്നാ മതി. അവര് വെളിയിൽ പോകുന്ന അവർ ഹാപ്പി ആയിട്ട് പോകും. മറ്റേത് 5 മണിയാകുമ്പോ 6 മണിയാകുമ്പോ അമ്മയ്ക്ക് ആഹാരം കൊടുക്കണം അല്ലെങ്കിൽ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം പറഞ്ഞ് വെളിയിൽ പോയി അവർ ഓടി വരിക. അവർക്കൊരു സമാധാനം ഇല്ല പോയവിടെ. അപ്പോഴാണ് അവർക്ക് ഇറിറ്റേഷൻ ആവുന്നത്, ഈ തള്ളയെ കൊണ്ട് തോറ്റു, ഒരു സമാധാനത്തിൽ രണ്ടു ദിവസം മാറി നിൽക്കാനും വഴിയില്ല, ഇവരെവിടെ കൊണ്ട് ആക്കുക. ഞാൻ പറഞ്ഞു അതേ ഹെൽത്തി ആയിരിക്കട്ടെ, നമ്മുടെ അടുക്കളയിലെ ഫ്രിഡ്ജിലുള്ളത് എന്തെങ്കിലും ഒന്ന് എടുത്ത് ചൂടാക്കി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ തിളപ്പിച്ച് കഞ്ഞി മക്കളെ എവിടെ വെച്ചോ പോയിട്ട് വാ, ഞാൻ കഞ്ഞി കുടിച്ചിരുന്നോളാം പറയാം ഇത്. അപ്പോ ഭക്ഷണം പഴയ രീതി പുതിയ രീതി ഒന്നുമില്ല,
1: ആവശ്യത്തിന്
0: മാത്രം കൂടെ. ഈ നാക്കിലെ ടേസ്റ്റ് പറഞ്ഞാൽ അത് സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞു, പിന്നെ ഇതിനകത്ത് പോയാ അതിനകത്ത് കിടന്ന് അരച്ച് ഈ സാധനം ഡൈജസ്റ്റ് ആയാലും ഒന്നും അറിയില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ് കേരളം പോയിക്കൊണ്ട്. ആശുപത്രികളുടെ എണ്ണം കൂടി കൂടി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ഹാപ്പി ഡേ വിഷയം. താങ്ക് യു.
1: അതെ, വളരെ നല്ലൊരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പാലക്കാട് നിരേവിച്ചേട്ടൻ നിർത്തുന്നത്. അതെ അല്ലേ, അതായത് ഇപ്പം നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ പുതിയ പുതിയ ഭക്ഷണ രീതികൾ കയറുമ്പോഴത്തേക്കും മിക്കവാറും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് സന്ധ്യാസമയം ഒരു ആയിക്കഴിഞ്ഞാലുള്ള ഏതെങ്കിലും ഒരു ഒരു ഫംഗ്ഷനോ ഏതെങ്കിലും ഒരു ഒത്തുകൂടലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു ഓവർ മസാല ഐറ്റം ഒക്കെ കഴിക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ചും വളരെയധികം ഒരു അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ സന്ധ്യയ്ക്ക് നമ്മൾ ഈ രാത്രിയിലത്തെ ഭക്ഷണം ഈ ഓവർ മസാല ഐറ്റം ആകുമ്പോഴുള്ള ദോഷങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഡിന്നർ എന്ന് പറയുന്നത് രാത്രിയിലത്തെ അത്താഴം എന്ന് പറയുന്നത് വളരെ നേരത്തെ കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബോഡിയോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതിനകത്ത് ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മുടെ നേരത്തെ നമ്മുടെ ഇന്ത്യൻ മുൻ ക്യാപ്റ്റനായിട്ടിരുന്ന വിരാട് കോഹ്ലി ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് എത്ര നേരത്തെ നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുന്നു അത്ര നേരത്തെ നമ്മൾ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു 9:30 എന്ന് നമ്മൾ ഒരു ഉറക്കത്തിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു സമയത്ത് അതിനും വളരെ, അതായത് കിടക്കുന്നതിന് ഒരു 3-4 മണിക്കൂർ മുമ്പ് നമ്മൾ നമ്മുടെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഉറക്കവും നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് വളരെയധികം നമ്മൾ ഏറ്റവും കൂടുതൽ ആരോഗ്യവാനായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ബാത്റൂമിൽ പോകാൻ കഴിയുക എന്നാണ് ഒരു ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരോഗ്യവാനായിട്ടിരിക്കുന്നതിൻ്റെ ലക്ഷണം. ആ ലക്ഷണം നമ്മുടെ ബോഡിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അത് നമ്മളുടെ ആരോഗ്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ ഡിന്നർ കഴിക്കാമോ അത്രയും നേരത്തെ ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള സമയം നമ്മൾ പട്ടിണി കിടക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. വളരെ ലൈറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ജ്യൂസ് ഉണ്ട്, പാനീയങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കട്ട് വെജിറ്റബിൾസ് ഉണ്ട്, സലാഡ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വളരെ ലൈറ്റായിട്ട് മാത്രം നമ്മൾക്ക് ഈ ഓവർ മസാല ഐറ്റം അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എല്ലാവരും പറയും രാത്രിയിൽ ഡയറ്റാണ്, ചപ്പാത്തിയാണ്, അതാണ് ഇതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളത് ആ ചപ്പാത്തി ഇപ്പോൾ രണ്ടോ മൂന്നോ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാത്രി 10 മണിക്ക് കൊണ്ട് കഴിക്കുന്നതും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ശരീരത്തിന് പിടിക്കുന്ന ഒരവസ്ഥയായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് ചപ്പാത്തി നമ്മൾ ആ ഒരു അറ്റ് എ ടൈം നമുക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കും. പിന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം. ഇപ്പോൾ എല്ലായിടത്തും ജിമ്മായാലും യോഗ സെൻറ്റേഴ്സ് ആയാലും ഡാൻസ് ക്ലാസ്സസ് ആയാലും സൂമ്പ ക്ലാസ്സസ് ഒക്കെ ആയെങ്കിലും നമുക്ക് നമ്മുടെ വ്യായാമത്തിനെ നമ്മുടെ ആരോഗ്യത്തിനെ ശ്രദ്ധിക്കാൻ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ എന്നാലോ പോകാൻ മടിയാണ്. അങ്ങനെ നിങ്ങൾ മടിച്ചിരിക്കരുത് എന്നാണ് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ കഴിക്കുന്നു അത്ര കാര്യങ്ങൾ ഈ സാധനം നമ്മളുടെ ആവശ്യമില്ലാത്തത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു പോകണം, അതായത് മൊത്തം വിഭജിച്ച് നമ്മളുടെ പുറത്തൂടി കളയണം എന്ന് തന്നെയാണുള്ളത്. അത് കൂടുതലും നമുക്ക് വ്യായാമങ്ങൾ കൂടി മാത്രമേ നമുക്ക് ആ ഒരു കാര്യം സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത് എന്ന് നമ്പർ മറക്കണ്ട, 954-4700-912 എന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. അതിൻ്റെ ഇടയിലേക്ക് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പോയിട്ട് വരാം. ദേ പോയി ദാ വന്നു. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത് മലയാളികളുടെ ഇടയിലേക്ക് കടന്നു വന്ന പുതിയ ഭക്ഷണ രീതികൾ, ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങൾ അല്ലേ. കുഴിമന്തിയെ പറ്റി നമ്മളിപ്പോ ഒരു ടോപ്പിക്ക് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ബൺമസ്ക അല്ലേ. ബൺമസ്കയും ഇറാനി ചായയും, ബൺമസ്ക ഇറാനി ചായയും കഴിച്ചവരൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് പറയണം കേട്ടോ. അങ്ങനെ പറയാൻ വിളിക്കേണ്ട നമ്പർ 9444709912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ്. അടുത്തതായിട്ടൊരു പാസഞ്ചർ നമ്മളുടെ കൂടെയുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ് സുമയ്യ.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ ചേച്ചി.
1: ഓക്കെ, ഫുഡിന്റെ കാര്യമല്ലേ?
0: അതെ,
1: എനിക്ക് പഴയ ഫുഡാ. എന്റെ പേഴ്സണൽ കാര്യം, എനിക്ക് പഴയ ഫുഡാ ഇഷ്ടം. പിന്നെ
0: പുതിയ ഫുഡിലേതാ ഇഷ്ടം?
1: പുതിയ ഫുഡില് കഴിക്കുവാനേ ഉള്ളൂ. അങ്ങനെ എനിക്ക് അത് അങ്ങനെ ഓവർ ഇഷ്ടം ഇല്ല. ഫുഡ് തന്നെ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നുള്ളതാ. പിന്നെ നമുക്ക് ചില സമയത്ത് ചില ഫുഡൊന്ന് കഴിക്കണോ തോന്നുമല്ലോ. അത് നമ്മള് വല്ലപ്പോഴും എങ്ങാണോ ഒന്ന് കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു. പക്ഷെ എപ്പോഴായാലും നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഏത് ഫുഡായാലും നമുക്ക് വായിക്ക് രുചി കൂടുതൽ തോന്നുന്ന ഫുഡിന് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും.
0: മനസ്സിലായി?
1: പണ്ടുള്ള നമ്മുടെ അമ്മമാര് ചോറ്, ചീനി, ചക്ക ഇങ്ങനെയൊക്കെ, ഇപ്പൊ ചക്കയൊന്നും ആരും കഴിക്കാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ചക്ക വേവിച്ച് കഴിക്കുന്നതാണല്ലോ. പിന്നെ ഈ പറഞ്ഞ
0: നമുക്കൊരു ഔഷധമായിട്ട് തന്നെ കൊടുക്കും.
1: ആ അതെ അതെ അതെ അതെ, നല്ല ടേസ്റ്റും അല്ലേ, നല്ലതാ കഴിക്കാൻ. നല്ല
0: വേവിച്ചാൽ
1: മെനക്കിടാൻ വയ്യാത്തോണ്ട് എല്ലാവർക്കും ഇപ്പൊ എല്ലാരും ഈ ഫുഡിലോട്ട് പോകുന്നതിന്റെ കാര്യം എന്താ? മറ്റേ നേരത്തെ ചേട്ടൻ പറഞ്ഞല്ല, എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് നമ്മൾ ആ കടയിലോട്ട് ചെന്നാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും, നമ്മളത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളു. മറ്റേത് അങ്ങനെയല്ലല്ലോ. രാവിലെ നമ്മൾ എണീറ്റ് റിട്ടേ, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നമ്മള് ഫുഡുണ്ടാക്കി ജോലിക്ക് പോകേണ്ട അമ്മമാരെല്ലാരും പണ്ടുള്ളവരെല്ലാം കഷ്ടപ്പെടുന്നവർ തന്നെ. മനസ്സിലായോ? ഒരെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതിലുപരി ഈ പഴഞ്ചോറായിരിക്കും രാവിലെ കഴിക്കുന്നത്. തലേന്നത്തെ ചീനിയും അങ്ങനെയൊക്കെ വെച്ചിട്ട് പഴഞ്ചോറും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാരും കഴിച്ചു. നമ്മൾ എനിക്ക് ഇപ്പോഴും പിള്ളേർക്ക് ഇഷ്ടമുണ്ട് പഴഞ്ചോറ്. പക്ഷെ ഇപ്പം ചോറൊക്കെ കുറച്ച് ഒഴിവാക്കണമെന്ന് എല്ലാരും പറയില്ലേ. പിന്നെ ഞങ്ങൾ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്ത് തന്നെ കഴിക്കുക. ആരോടെങ്കിലും പറയാനുള്ള ഒരു സംഭവം ഇതേ ഉള്ളൂ. നമ്മൾ ഫുഡ് വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക. അപ്പൊ നമുക്ക് വലിയ പിന്നെ വെള്ളം കുടിക്കുക. അങ്ങനെ ഫുഡ്, പുതിയ ഫുഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ പഴയതലത്തെ ചോറും മീൻകറിയും മത്തിക്കറിയും ചീനിയും ഒക്കെ തന്നെ ഇഷ്ടം. പിന്നെ പുതിയത് കഴിക്കത്തില്ലെന്നല്ല, നമ്മൾ കഴിച്ചിട്ടുണ്ട് പുതിയ ഫുഡ്. അത് വല്ലപ്പോഴും അങ്ങനെ പറഞ്ഞത്, ചിലരങ്ങനല്ലല്ലോ തീരെ അത് തന്നെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ നല്ലവരും എല്ലാരും നല്ല നല്ല ഫുഡ് കഴിച്ച് എക്സർസൈസ് ചെയ്തു നല്ല ഹെൽത്തി ഉള്ള ശരീരവും മനസ്സും ആക്കിയെടുക്കാൻ ശ്രമിക്കട്ടെ.
0: അതെ അതെ അതെ, താങ്ക്
1: യു.
0: വളരെ നന്ദി, വളരെ നന്ദി. അതായത് ഇപ്പോ നമ്മള് പുതിയ ആഹാര രീതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അതായത് നമുക്ക് എപ്പോഴും അങ്ങോട്ട് നമ്മുടെ സിറ്റുവേഷനായിട്ട് നമുക്ക് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മലയാളികളുടെ ഒരു ശരീരപ്രകൃതി, നമ്മളുടെ മലയാളികളുടെ ഒരു ആ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് വളരെ മിതമായിട്ടുള്ള ചുറ്റുപാടാണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് നമ്മൾ പോകുന്ന ആൾക്കാരാണ്. ആ സിമ്പിളായിട്ട് പോകുന്ന ആൾക്കാരിലേക്ക് കൂടുതൽ നമുക്ക് ഓവറായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയാണ് സത്യവും. കാരണം നമ്മൾ പണ്ട് മുതൽ നമ്മുടെ ജെനറ്റിക്സിലോ നമ്മളുടെ പൂർവികർക്കോ ഇത്തരം ഭക്ഷണത്തോടോ ഇത്തരം കാര്യങ്ങളിലോട്ടോ വലിയ താല്പര്യമില്ലാത്തവരായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഈ പുതിയ ഭക്ഷണ രീതികൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് വരാറുണ്ട്. ഇപ്പം ആദ്യത്തെ പാസഞ്ചർ രവിചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, എന്താ പറയുക, രാത്രിയിൽ കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുമ്പം ആള് കാണുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, എല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നൊരു ഫുഡാണ് ബൺമസ്ക ഇറാനി ചായ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത് കഴിക്കാം എന്നത് അല്ലാതെ നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു കാര്യങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമുക്ക് ഓവറായിട്ട് മധുരം നമ്മളുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് പിന്നെ പുറകെ ഉണ്ടാവും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതിനോട് കുഴപ്പമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടി ഒരെണ്ണം കഴിക്കാം. പക്ഷേ എല്ലാ ദിവസവും ഇതൊരു റൊട്ടീനായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഇപ്പോൾ അസുഖങ്ങളൊന്നും വരാൻ വലിയ കാലതാമസം ഒന്നും വേണ്ട അല്ലേ, നമ്മളുടെ ഇടയിലേക്ക് അസുഖങ്ങൾ വരാനായിട്ടൊന്നും വലിയ കാലതാമസം ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യം, നമ്മളുടെ ഭക്ഷണം, നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മുടെ ഭക്ഷണമാണ്. ഇപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ കപ്പയും മീൻകറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നല്ല വെന്ത കപ്പയും നല്ല മീൻകറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മത്തി മുളകിട്ടതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇഷ്ടമാണ് അത് കേട്ടോ. ഒരു ചെറിയൊരു വറുത്തമീനൊക്കെ ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ സിസ്റ്ററിനൊക്കെ ഏകദേശം കൂടുതൽ ഇഷ്ടമുള്ള ഇതാണ് കപ്പയും മീൻകറി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ, നമ്മൾ വീട്ടിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനം അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ വീട്ടിൽ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ഹോംലി ആയിട്ട് പ്രിപ്പയർ ചെയ്ത സാധനമല്ലേ. അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള വലിയ ദൂഷ്യഫലങ്ങളൊന്നും ഇതിനകത്തു നിന്ന് ഉണ്ടാവില്ല. കാര്യം നമ്മളുടെ കൈ എത്തുന്നു, നമ്മളുടെ കണ്ണെത്തുന്നു എന്നുള്ളൊരു രീതിയിലായിരിക്കും നമ്മളത് കുക്ക് ചെയ്യുക, നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ ഈ വൈകുന്നേരമുള്ള എണ്ണക്കടി, അത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ ഒരു കാര്യമാണ്. വൈകുന്നേരം ഈ ചായ കുടിക്കാൻ പോകുന്നുള്ള ഒരു എണ്ണക്കടി, ആ എണ്ണക്കടി അങ്ങ് ഒഴിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ കൊളസ്ട്രോളൊക്കെ നമുക്ക് നിയന്ത്രിച്ചുകൂടെ. നമ്മളൊരിഷ്ടം കൊണ്ട് കഴിക്കുന്നതാണ് ഏത്തക്കാപ്പൊക്കെ, നമ്മളൊരു ഇഷ്ടം കൊണ്ട് കഴിക്കുന്നതാണ് അല്ലേ പഴംപൊരിയൊക്കെ. പിന്നെ പഴംപൊരിയെ പറ്റി, പഴംപൊരിയും ബീഫും, അതും നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നൊരു കാര്യമാണ് പഴംപൊരിയും ബീഫും ആയിട്ട് കഴിക്കുന്നത്. അപ്പം ഈ ഒരു ഓരോ ദിവസം കഴിയുമോറും നമ്മൾ ഈ എണ്ണക്കടി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ നമുക്ക് ഈ കൊളസ്ട്രോളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഉള്ളത്. കാര്യം കുറേ എന്നല്ല, ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്ത് നമ്മൾ തന്നെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇപ്പം രോഗങ്ങളൊന്നും വരാൻ അധിക സമയങ്ങളൊന്നും വേണ്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞില്ലേ. ഓരോ രോഗങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പല തരത്തിലുള്ള രോഗങ്ങൾ ഓരോ ദിവസം കഴിഞ്ഞു കൂടുമ്പോൾ നമ്മളുടെ ഇടയിലേക്ക് കടന്നുകൂടുന്നുണ്ട്. അപ്പം ആ രോഗങ്ങൾ വരാതിരിക്കാൻ, ആ രോഗങ്ങൾ നിയന്ത്രിക്കാൻ, ആ രോഗങ്ങൾക്ക് നമുക്കൊരു ഒരു രേഖ വരയ്ക്കാനായിട്ട് ഇതിനൊക്കെ നമുക്ക് ഒരുവിധം സഹായിക്കുന്നതാണ് നമ്മുടെ ഭക്ഷണവും ഒപ്പം തന്നെ നമ്മളുടെ വ്യായാമവും. ഇത് രണ്ടും ക്രമമായാലും, ഇത് രണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പൂർണ്ണമായിട്ടുള്ളൊരു ആരോഗ്യ രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഒരു ദിവസം ഒരു 20 മിനിറ്റ്, ഒരു 25 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറയത്തില്ലേ ഇപ്പോൾ ഒരു ബൈക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങിച്ചു, അത് കുറേ നാളിട്ട് നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ മെഷീൻ ഒരു സമയത്തൊരു ഡാമേജ് വരും അല്ലേ. ആ ഡാമേജ് വരുമ്പോൾ എന്താണ്, ആ മെഷീൻ നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരം. നമ്മൾ കുറേ കാലം വിട്ട് നമ്മുടെ ഈ ശരീരം ഇങ്ങനെ ഓടിച്ച് അവസാനം നമുക്ക് ഒരു ഇത്, നമ്മുടെ ശരീരം നമുക്ക് തന്നെ പണിയിരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. ആ സ്ഥിതി വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഒരു 3/4 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അതിന് ചുറ്റും ഫെസിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലൊക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വർക്കൗട്ട് പ്ലാൻസുകളൊക്കെ ചെയ്യാം. അപ്പം ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡിയിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാര്യം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 3/4 മണിക്കൂർ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് വിയർത്ത് പോകുന്ന ആ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല മാറ്റം നമുക്കുണ്ടാവുമെന്നുള്ളതാണ്. ഇതങ്ങ് റെഗുലറായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ, ആ ഒരു കാര്യം അങ്ങനത്തെ രീതിയിൽ തന്നെ നല്ലൊരു റൊട്ടീനായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ പുതിയ ഭക്ഷണ രീതികളെക്കുറിച്ചും അതോ നമ്മളുടെ നാടൻ രീതി തന്നെ ആണോ നല്ലത് എന്നുള്ളതാണ്, അതായത് പുതിയ ഭക്ഷണ രീതികളും പഴയ നമ്മുടെ നാടൻ ഭക്ഷണങ്ങളും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വിളിക്കുക 9 4 4 7 0 0 9 1 2 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടേറ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ.
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
5: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
6: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
10: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികളിലേക്ക് പുതുതായി കടന്നു കയറിയ കുറച്ച് ഭക്ഷണ രീതികളുണ്ട് അല്ലേ. ഇപ്പം എല്ലാവർക്കും മന്തിയുടെ കൂടെ മയണൈസ് കൂട്ടാതെ അങ്ങോട്ട് ഭക്ഷണം ഇറങ്ങില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അൽഫാം ആയിക്കോട്ടെ, ഷവായി ആയിക്കോട്ടെ, ഇതെല്ലാം രുചിയുള്ള ഭക്ഷണങ്ങൾ. ഇതൊക്കെ ഒരു അറേബ്യൻ ഡിഷസാണ് അല്ലേ. അറേബ്യൻ ഡിഷസിൽ നിന്ന് നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നുകൂടിയ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഷവായി, അൽഫാം, അതുപോലെ മന്തി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇത് അറേബ്യൻ ഡിഷസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അവിടുള്ള ആൾക്കാരുടെ ഒരു ജെനറ്റിക്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് അവരങ്ങനെ കൂടുതൽ എരിവോ കാര്യങ്ങളോ അങ്ങനെ കഴിക്കാത്തവരാണ്. അവിടെ നമ്മൾ നേരത്തെ ഒന്ന് കഴിച്ചു നോക്കുക, അവരുടെ ആ ഒരു അവിടെ പോയി നമ്മളതൊന്ന് കഴിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയായിരിക്കും. ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ടേസ്റ്റ് രീതി വേറെ ആയിരിക്കും. വളരെ അവർ അതിൻ്റെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതലായിട്ട് വെജിറ്റബിൾസ്, സലാഡ്സ് ഇതൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുന്ന ഒരാൾക്കാരാണ്. പക്ഷെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ സലാഡ് കഴിക്കില്ല, നമ്മൾ വെജിറ്റബിൾ കഴിക്കില്ല, പകരം ഈ സാധനം ഇങ്ങനെ വീണ്ടും വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ പോകും. അപ്പം അതങ്ങനെ കൂടുതലായിട്ട് നമ്മൾ അനുകരിക്കുകയും വരുത്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലൊരു ഒന്ന് രണ്ട് കട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അല്ലെങ്കിൽ സലാഡ്സോ ഒക്കെ കഴിച്ചു കഴിഞ്ഞത് വളരെയധികം നല്ലതായിരിക്കും എന്നാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ KFC പോലുള്ള ബ്രോസ്റ്റഡ് ചിക്കനുകൾ, അതിൻ്റെ കൂടെ കിട്ടുന്ന നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ്, ഇതെന്നൊക്കെ പറയുന്നത് ഒരു നമുക്ക് എപ്പോഴെങ്കിലും വല്ലപ്പോഴെങ്കിലും നമുക്ക് കഴിക്കാവുന്ന കുറച്ച് കാര്യമാണ്. പക്ഷേ സ്ഥിരമായി, അതുപോലെ തന്നെ സ്ഥിരമായി ഈ ഒരു ഭക്ഷണം നമ്മളിലേക്ക് കയറി കൂടുന്നൊരു, അതായത് ഇത് തരുന്നൊരു ടേസ്റ്റ്, അത് ഇത് തരുന്നൊരു ഒരു അതിൻ്റേതായിട്ടുള്ളൊരു കുക്കിംഗ് സ്റ്റൈലുകൾ, ഇതൊക്കെയാണ് നമ്മൾക്ക് ഇത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാനാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തോന്നും. അത് മനുഷ്യരുടെ ഒരു താല്പര്യമാണത്. പക്ഷെ അത് കൂടുതലായിട്ട് അനുകരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു പാസഞ്ചർ കൂടെ ഉണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം. എല്ലാ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: ഫുഡിനെ കുറിച്ചല്ലേ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത്?
0: അതെ.
1: അപ്പൊ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ രാജ്യത്തും അവിടുത്തെ പ്രകൃതിദത്തമായി ആ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങി ചേരുന്ന ഫുഡുകളാണ് കഴിക്കുന്നത്. ഇപ്പൊ നമ്മള് ന്യൂഡിൽസ് തന്നെ ഇപ്പൊ ഇവിടെ കേരളത്തിൽ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് എപ്പോഴും. പക്ഷെ അത് ദഹിക്കാൻ ഇച്ചിരി പാടാണ്.
0: അതെ,
1: മനസ്സിലായോ? പിന്നെന്ന് പറഞ്ഞ നമ്മുടെ കേരളീയ ഭക്ഷണം, കേരളം ദൈവത്തിന്റെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നാടാണ് കേരളം. ഈ കേരളത്തിൽ നമുക്കുള്ള ഫുഡുകൾ, നമ്മളായത് നമ്മളിവിടെ കഴിക്കുന്ന ഫുഡുകളെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നാച്ചുറായിട്ടുള്ള പെട്ടെന്ന് ദഹിക്കാനുള്ള എല്ലാ കഴിവും നമുക്കുണ്ട്. പക്ഷെ ഇത് ഇപ്പം ഈ കേരളത്തിലെ ഫുഡുകൾ ഏകദേശം ഇങ്ങനെ എല്ലാരും ഉപേക്ഷിച്ചിട്ട് ഈ അൽഫാം അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫുഡാണ് നമ്മുടെ ഹെൽത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യം. അപ്പൊ അത് നമ്മൾ അങ്ങനെ ഇതിനെ പാടെ ഉപേക്ഷിച്ചിട്ട് എപ്പോഴും അൽഫാമന്തിയും കുഴിമന്തിയും ഇങ്ങനെയുള്ള ഫുഡിന്റെ പെറുക്കി പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അസുഖത്തിന് അടിമയാവും നമ്മൾ. അത് ആരും അറിയുന്നില്ല. നമ്മളെ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊടുത്ത് നമ്മൾ തന്നെ അസുഖം വാങ്ങുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഹെൽത്താണ് എന്തിനേക്കാളും ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ ആരോഗ്യം തന്നെയാണ്, അതുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തന്നെയാണ്. നമ്മുടെ അവയവങ്ങൾക്കൊന്നൊരു കേടുപാടില്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എപ്പോഴായാലും ഇവിടുന്ന് ഒരു യാത്രയുണ്ട്. ഇവിടെ യാത്രയില്ലാതെ ആർക്കും ഒരു അവസാനമില്ല. എല്ലാത്തിനും ഉത്ഭവത്തിൽ നിന്നൊരു അവസാനമുണ്ട്. എല്ലാം ഇരുട്ടിൽ നിന്ന് വന്ന് വെളിച്ചത്തിൽ നിന്ന് വന്ന് ഇരുട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫുഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായി ദൈവം എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ പ്രകൃതിയത്തമായിട്ടുള്ള എല്ലാ ഫുഡുകളും അവിടെ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ഒരു അത്ഭുതമാണത്. ആ കാലാവസ്ഥ അനുസരിച്ച് ഫുഡ് കഴിച്ചാൽ അവർക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവത്തില്ലെന്ന്. പക്ഷെ നമ്മൾ അതിനെ അനുഗ്രഹിച്ച് മറ്റുള്ള രാജ്യക്കാരെ അനുഗ്രഹിച്ച് നമുക്ക് കഴിക്കാം. വല്ലപ്പോഴും ഒരു സന്തോഷത്തിന് നമ്മൾ മറ്റുള്ള ഫുഡുകൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മളിപ്പോ ഈ സ്ഥലം വിട്ട് ഏത് രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള ഫുഡുമായിട്ട് നമ്മൾ താരതമ്യപ്പെട്ടേ പറ്റത്തുള്ളൂ. നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു, അപ്പൊ അത് നമ്മൾ താരതമ്യപ്പെട്ട് അവിടെ കുറെ കാലം ജീവിച്ചു വരുമ്പോൾ അത് നമ്മളെ മൈഡുട്ടായിട്ട് നമ്മുടെ ശരത്ത് അത് ഉൾക്കൊള്ളാനുള്ള പവർ കിട്ടും. പക്ഷെ നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ കേരളത്തിൽ നമ്മൾ ഈ കാലാവസ്ഥ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ.
0: അതെ,
1: അത് വല്ലപ്പോഴും വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് പെർമനന്റ് ആയിട്ട് ആരും ഉപയോഗിക്കരുത്. അത് വലിയൊരു നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് പോലും ഇങ്ങനെ ഇത് വാങ്ങി കൊടുക്കരുത് എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ ദിവസം നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അതെ, നമുക്ക് നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്ന തരത്തിലുള്ള ഭക്ഷണമേ നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ എന്നാണ് വീണ്ടും വീണ്ടും വീണ്ടും നമുക്ക് പറയാനായിട്ടുള്ളത് അല്ലേ. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ രീതികളുണ്ട്. ക്ഷമിക്കണം, നമ്മളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ രീതികളുണ്ട്. അപ്പോൾ ആ ഭക്ഷണ രീതികൾ നമ്മുടെ ശരീരത്തിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനായിട്ട് പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ only at Lulu Daily Dreams Mall Kottayam.
3: +1 +2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് മലയാളികളുടെ പുതിയതായിട്ടുള്ള ഭക്ഷണ രീതികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ കൂട്ടത്തിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് കൂടുതലും അതായത് പുതിയ ഭക്ഷണ രീതികൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകത്തില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു രുചിക്ക് വേണ്ടിയിട്ട് ഇത് കഴിക്കാം എന്നല്ലാതെ കൂടുതൽ കൂടുതൽ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരം ദോഷങ്ങൾ ഉണ്ടാകും എന്നാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പൊ ഒരു പാസഞ്ചർ ഉണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ മോളെ.
0: നമസ്കാരം, പറഞ്ഞോളൂ ചേച്ചി.
1: ഭക്ഷണ രീതിയെ കുറിച്ച് പറഞ്ഞപ്പോ ഭക്ഷണ രീതി നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ. പക്ഷെ എങ്കിൽ തന്നെ നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് നാടൻ ഭക്ഷണ രീതി തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന്. അതേപോലെ തന്നെ ഫുഡ് വീട്ടിലുള്ള പഴയ മുത്തശ്ശിമാരോ അമ്മമാരോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പഴയ രീതികൾ അവർക്ക് പാചകം ചെയ്തു കൊടുത്ത് അവർക്ക് അത് ശീലമാവും. പക്ഷെ ഇപ്പൊ ഉള്ള തലമുറയിലെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു സാമ്പാർ എന്തുവാ, പുളിശ്ശേരി അല്ല ഈ അവിയൽ എന്തുവാ എന്നൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർക്കെന്ന് പറഞ്ഞാൽ ഈ രക്ഷകർത്താക്കള് രാവിലെ ജോലിക്കൊക്കെ ഇറങ്ങി പോവാൻ നേരത്തെ അവർക്ക് എന്തെങ്കിലും കൈ കിട്ടുന്ന എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി അവർക്ക് അത് കൊടുത്ത് യൂട്യൂബിലൊക്കെ കാണുന്നതൊക്കെ നോക്കി അവരത് കൊടുത്ത് അവരെ അതങ്ങ് ശീലിപ്പിച്ച് അവരുടെ കുറ്റമല്ല, അവർക്ക് അതിന് സമയമില്ല, അവരങ്ങ് പോവുകയാണ്. വീട്ടിനകത്ത് മറ്റുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ മോളെ. അപ്പൊ അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിന്റെ രുചികളൊന്നും നമുക്ക് ഇപ്പോഴത്തെ രുചി ആ പറ്റുന്ന നാടൻ പാചകത്തിന്റെ രുചികളൊന്നും അറിഞ്ഞൂടാ. പിന്നെ പുറത്തു പോകുമ്പോ അവര് കഴിക്കുന്ന പറഞ്ഞ കുഴിമന്തി, പിന്നെ എന്തുവാ ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, ഇതൊക്കെയാണ് അവര് കഴിച്ചവര് വളരുന്നത്. പിന്നെ നമ്മുടെ പഴയ കുറെ തലമുറയിലുള്ള ആൾക്കാർ വീട്ടിലുള്ളത് കൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല ഭക്ഷണം, പഴയ ഓമയ്ക്ക തോരനോ പയറുദോഷനോ പിണ്ടിത്തോരനോ ഒക്കെ എന്റെ വീട്ടില് ഞാൻ എന്റെ കുഞ്ഞു മക്കളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടായി കൊടുക്കും ഇതൊക്കെ. അപ്പൊ അവർക്ക് ഇത് അറിയാം. സാമ്പാർ എന്ന് പറയുമ്പോ എല്ലാ കഷ്ണങ്ങളും ചേർത്ത് അവർക്ക് അത് കഷ്ണം മൂളി കിടക്കുവാന്ന് അവരത് എടുത്തു മാറ്റാൻ നോക്കും.
0: അതെ അതെ.
1: നമ്മളത് ഉടച്ച്
0: അപ്പൊ നമ്മൾ ഇത് കഴിച്ച് ശീലിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്.
1: പിന്നെ അതുപോലെ തന്നെ മോടെ ഒരു കാര്യം ഇന്ന് ഭക്ഷണത്തെ കുറിച്ച് പറയാനല്ല ഞാൻ വിളിച്ചത്. ഓ ഇലക്ഷന്റെ അന്നത്തെ ആ സംസാരം ഇഷ്ടപ്പെട്ടത് കൊണ്ടും കൂടെ പറയാനും കൂടെ ആണ്. പിന്നെ അന്ന് മോളെ പാപ്പിച്ചാട് വെച്ച് വെച്ചിട്ടല്ലേ വന്ന് ജയിക്കുന്ന
0: അമ്മ. ഏകദേശം നമ്മളുടെ സമയം ദാണ്ട അടുത്തു 9 മണിയായി. അപ്പം അടുത്ത ദിവസം നമുക്ക് ഉറപ്പായിട്ടും സംസാരിക്കാം കേട്ടോ. ഉറപ്പായിട്ടും സംസാരിക്കുക, ഉറപ്പായിട്ടും വിളിച്ച് അടുത്ത ദിവസം അഭിപ്രായം പറയാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറയാം. അതുപോലെ തന്നെ ശരിയാണ്, നമ്മളുടെ സമയം ദാണ്ട 9 മണിയായി. ഇപ്പം അതായത് കുറച്ചും കൂടി നേരത്തെ അഭിപ്രായം പറയാനുള്ളവരൊക്കെ കുറച്ചും കൂടി ഒന്ന് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദാണ്ട പുതിയ ഭക്ഷണ രീതികളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ പറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണത്തിലൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണ രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി നല്ലൊരു ആരോഗ്യം മെച്ചപ്പെടുത്തി നമ്മളുടെ ലൈഫ്, നമുക്ക് നമ്മുടെ ജീവിതം വളരെയധികം ആരോഗ്യപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചർ ദാണ്ട ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ദാണ്ട വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള, വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ.
8: ആണോ? ഞാൻ പറയട്ടെ.
9: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
10: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
1: എന്തുവടി ഇത്?
0: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
1: എല്ലാത്തിനും വിലക്കുറവാണ്.
0: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
1: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
0: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ. വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
3: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
4: എവിടെ?
3: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
5: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1 to 10 only at ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: എന്താ ചൂട്? ഒരു AC വാങ്ങിയാലോ? എവിടെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
8: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ രാവിലെ എന്താണ് പരിപാടി? ശരിക്കും വേനൽ കടുത്തതോടുകൂടി നമ്മൾ ആകെ പ്രതിസന്ധിയിലാണല്ലേ. പുറത്തോട്ടിറങ്ങാൻ കഴിയാത്ത നല്ല അധികം ചൂടാണ് അനുഭവപ്പെടുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ കിട്ടുന്ന ഈ വേനൽ മഴ നമുക്ക് വല്ലാത്ത ആശ്വാസമാണ്. അതൊരു സന്തോഷം തന്നെയാണല്ലേ. എങ്കിലും നമുക്ക് ചുറ്റും ഒരുപാട് വെല്ലുവിളികൾ ഇപ്പോൾ ഇങ്ങനെ പതുങ്ങിയിരിപ്പുണ്ട്. ഒന്ന്, തെരുവനായയുടെ ആക്രമണമാണ്. നമ്മുടെ തൊട്ടടുത്ത് ഉള്ള പ്രദേശത്ത് കഴിഞ്ഞ ദിവസം തെരുവനായ എത്തിയിരുന്നു. 1-2-3 പേരെ ആക്രമിക്കുകയും ചെയ്തു. അതിൽ സാരമായ പരിക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ പാമ്പ് പോലെയുള്ള ജീവികളുടെ കടിയേൽക്കുന്നത്. അതും ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിനുള്ള ചികിത്സ കുറച്ച് റിസ്ക് ആണ്. അത് മാത്രമല്ല, കൊച്ചുകുട്ടികളടക്കം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ഒപ്പം നല്ല ചൂടും. എനിവേ, നമുക്ക് ചുറ്റും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. ഈ പ്രളയത്തിന്റെ കാലഘട്ടത്തിലും കോവിഡിന്റെ ടൈമിലും ഒക്കെ നമ്മൾ അത് തെളിയിച്ചതാണ്. ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കിടന്നവരാണ് ഈ കെ ജോസഫ് എന്ന്. എന്തായാലും നമ്മൾ മലയാളികൾ അത്രയ്ക്ക് നല്ല പവറുള്ള മനുഷ്യരാണ്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ തരണം ചെയ്യാൻ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടിയുടെ മരണം നമ്മൾ അറിഞ്ഞതാണ്. അതും പേവിഷബാധയേറ്റാണ് ആ കുട്ടിയുടെ മരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, ഒപ്പം തന്നെ വളർത്തു നായ്ക്കളുണ്ട്, പെറ്റ്സായിട്ട് നമ്മൾ കൂടെ കൂട്ടുന്ന കുഞ്ഞിപ്പൂച്ചകളുണ്ട്. ഇതിനെല്ലാം നമ്മളിങ്ങനെ വളരെ കെയറോടുകൂടി സ്നേഹത്തോടുകൂടി കൊണ്ട് നടക്കുന്നതാണ്. ഒപ്പം തന്നെ വഴിയോരത്ത് ധാരാളം തെരുവുനായ്ക്കളും നമ്മളെ ശല്യപ്പെടുത്തിയും ശല്യപ്പെടുത്താതെയും കഴിഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ പേവിഷബാധ ഏൽക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേക ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ ഒരു കുട്ടിയുടെ മരണത്തിന് കാരണമായത് പേവിഷബാധയാണെന്ന്. യാത്രക്കിടെ അവശ നിലയിലായ ഈ കുട്ടിയെ ആന്തരികാവയവ പരിശോധനയിലാണ് പേവിഷബാധയാണ് ഈ കുട്ടിയുടെ മരണ കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഈ കുട്ടിക്ക് എങ്ങനെ പേവിഷബാധ ഉണ്ടായി, ഈ ഒരു കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു വ്യക്തതയില്ല. വീട്ടുകാർക്കായാലും മറ്റാർക്കും തന്നെ ഒരു വ്യക്തതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ആകെ ഒരു കമ്പനി ഉണ്ടായിരുന്ന പെറ്റെന്ന് പറയുന്നത് കുട്ടിയുടെ വീട്ടിലെ വളർത്ത പൂച്ചയാണ്, ഒരു കുട്ടി പൂച്ചയാണ്. ആ പൂച്ചയുമായിട്ട് കളിക്കാറുണ്ടെന്ന വിവരമാണ് ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണോ പേവിഷബാധ ഏറ്റത് എന്നും ആരോഗ്യവകുപ്പ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഈ കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയിരുന്ന 15 പേർക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലും വളർത്തു നായ്ക്കൾ ഉണ്ടാകാം, ഇതുപോലെയുള്ള പെറ്റ്സ് ഉണ്ടാകാം. സോ ബി കെയർഫുൾ.

കുറ്റം പറയുന്നത് നമുക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? അതുപോലെ തന്നെയാണ് പലർക്കും നമ്മുടെ വീട്ടിലുള്ള ഈ വളർത്തു നായ്ക്കളെയോ അല്ലെങ്കിൽ പെറ്റ്സിനെയോ ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പോലും കേൾക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അവയോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, ഒരു ചെറിയ മുൻകരുതൽ, ഒരു സുരക്ഷ അതിനുവേണ്ടി മാത്രമാണ്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സ്, അത് നായയാവട്ടെ പൂച്ചയാവട്ടെ ചിലപ്പോൾ ഈ അണ്ണാനായിക്കോട്ടെ, അവയൊക്കെ നമ്മൾ സ്നേഹത്തോടെ എടുത്ത് കൊഞ്ചിക്കുമ്പോൾ ലാളിക്കുമ്പോൾ അവയുടെയൊക്കെ ഒരു നഖം കൊണ്ടാൽ പോലും അത് നമ്മൾ അവഗണിച്ച് കളയരുത്. നായയോ പൂച്ചയോ ഇനി മറ്റേതെങ്കിലും മൃഗങ്ങൾ കടിക്കുകയോ അല്ലെങ്കിൽ മാന്തുകയോ ചെയ്താൽ ആ ഒരു മുറിവ് അത് സാരമുള്ളതല്ല, അല്ലെങ്കിൽ ചെറുതായി ഒന്ന് തൊലി പോയിട്ട് മാത്രമേ ഉള്ളൂ എന്ന് കരുതി ഒരിക്കലും അവഗണിച്ച് കളയാൻ പാടില്ല. പ്രഥമ ശുശ്രൂഷയും ചികിത്സയും വളരെയധികം പ്രധാനമാണ്. ഒരു ചെറിയ പോറലാണെങ്കിൽ പോലും പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എത്രയും വേഗം തന്നെ ചികിത്സ തേടേണ്ടതാണ്. പേവിഷബാധ പ്രതിരോധത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യസമയത്തുള്ള വാക്സിനേഷൻ സ്വീകരിക്കുന്നതാണ്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമുക്ക് എവിടെയാണോ കടിയേറ്റത് അല്ലെങ്കിൽ അതിന്റെ നഖം കൊണ്ടത് അവിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, വൃത്തിയായി കഴുകുക എന്നുള്ളതാണ്. ചില സാഹചര്യത്തിൽ അതിന് സാധിക്കാതെ വരും. കാരണം അക്രമം കുറച്ച് കൂടിപ്പോയാൽ, കുറച്ച് കടന്നുപോയി കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ റാബിസ് വൈറസ്. ഈ റാബിസ് വൈറസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ദരിദ്ര രാജ്യങ്ങളുടെ രോഗമായിട്ടാണ് ഈ റാബിസിനെ ഏറെക്കുറെ അറിയപ്പെടുന്നത്. വികസിത രാജ്യങ്ങൾ പേവിഷബാധയെ ഏറെക്കുറെയൊക്കെ തുടച്ചു നീക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ റാബിസ് ഇപ്പോഴും വലിയ പൊതുജനാരോഗ്യ പ്രശ്നമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പോലും ഇപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് ഇതുപോലെയുള്ള ആക്രമണം കുട്ടികൾക്ക് നേരെയോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് പോലും ഇങ്ങനെയുള്ള ആക്രമണം ഏത് സമയത്തും ഉണ്ടാകാമെന്ന ഒരു ഭയത്തിലാണ്. റാബ് ഡോവിറേഡെ എന്നൊരു കുടുംബത്തിൽപ്പെട്ട RNA വൈറസ് ആണ് റാബിസ് വൈറസ്. ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സാധാരണയായി 20 മുതൽ 90 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങളൊക്കെ പ്രകടമാകുന്നത്. ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ ഒരു വർഷം വരെയോ സമയമെടുത്തെന്ന് വരാം ഇത് പുറത്തേക്ക് എത്താൻ. കടിയേറ്റ ഭാഗത്ത് നിന്ന് നമ്മുടെ നാഡികളിലൂടെയാണ് ഈ ഒരു വൈറസിന്റെ യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് മുഖത്തും മറ്റും കടിയേറ്റാൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. സുഷുമ്ന നാഡിയിലും തലച്ചോറിലും എത്തുന്ന ഈ വൈറസ് അവിടെ വെച്ചാണ് പെരുകുന്നത്. അവിടെ നിന്ന് തിരിച്ച് നാഡികളിൽ ൂടെ തന്നെ യാത്ര ചെയ്ത് ഉമിനീർ ഗ്രന്ഥി, ഹൃദയം, ചർമ്മം എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ശരിക്കും ഒരു വെല്ലുവിളിയാണ് ഈ റാബിസ് വൈറസ് നമ്മുടെ ശരീരത്തോട്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നൽകുന്നത്. ഇതിന് മുൻകരുതൽ സ്വീകരിക്കേണ്ടത് അപ്പോൾ അത്യാവശ്യമല്ലേ?

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
3: ആണോ? ഞാൻ പറയട്ടെ.
4: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
7: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
8: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
11: തിരികെ എത്താം ഇന്ദ്രയുടെ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നത് പേവിഷബാധയെ ഏറ്റാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യത്തെക്കുറിച്ചാണ്. റാബിസ് വൈറസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പനി ഒരു രോഗമല്ല, രോഗലക്ഷണമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരു സാധാരണ പനി ലക്ഷണങ്ങളായിട്ടാണ് ഇതിന്റെ തുടക്കം. ശരീരത്തിന് ചൂട്, തലവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി തുടങ്ങിയവയൊക്കെയാണ് റാബിസിന്റെയും പ്രാരംഭ ലക്ഷണം. നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവഗണിച്ച് കളയാറാണ് പതിവ് അല്ലേ? പക്ഷേ അങ്ങനെ അവഗണിക്കരുത് കേട്ടോ. റാബിസ് ഒരു മസ്തിഷ്ക ജ്വരമാണ്, അതായത് ഒരു എൻസെഫലൈറ്റിസ് ആണ്. പനി റാബിസ് ആണെന്ന് സംശയിക്കുന്ന സവിശേഷ ലക്ഷണം പിന്നീടാണ് ഉണ്ടാകുക. കടിയേറ്റ ഭാഗത്ത് ഒരു ചെറിയ തരിപ്പ്, വേദന, ചൊറിച്ചിൽ എന്നിവ ഉണ്ടാകുന്നത് ഈ വൈറസ് ബാധ നാഡികളെ ബാധിച്ചു എന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. റാബിസ് ബാധയുണ്ടായ 60-80% വരെ ആളുകളിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു, ഈ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകാൻ ചിലപ്പോൾ 20 ദിവസം വരെ എടുത്തേക്കാം കുറഞ്ഞത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വർഷം വരെയും കടന്നുപോയേക്കാം. എന്തായാലും ഈ രോഗം മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നറിയോ? രോഗബാധിതനായ പട്ടി കടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ രോഗബാധിത ഏറ്റ മറ്റേതെങ്കിലും ജീവികളിലൂടെ നമുക്ക് പ്രധാനമായും മനുഷ്യരിൽ റാബിസ് ഉണ്ടാകുന്നത്. പട്ടിയെ കൂടാതെ പൂച്ച, കുരങ്ങ്, കുതിര, ആടുമാടുകൾ എന്നിവ കടിച്ചാലും ഈ രോഗങ്ങൾ നമുക്ക് ബാധിക്കാം. അതാണ് ഞാൻ തുടക്കത്തിൽ തൊട്ട് പറയുന്നത്, പെറ്റ്സിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കുക എന്ന്. കാരണം ഇപ്പോൾ പെറ്റ്സ് ഒക്കെ ധാരാളം മിക്ക വീടുകളിലുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സ് ഉണ്ടല്ലോ, അവ നമ്മളെ സ്നേഹത്തോടെ ഇങ്ങനെ നക്കാറുണ്ടല്ലേ അതിന്റെ നാവ് കൊണ്ട്. അതിലൂടെയും രോഗം പകരാം കേട്ടോ. ചെറു മുറിവുകളുള്ള ചർമ്മത്തിലൂടെ, കട്ടി കുറഞ്ഞ ശ്ലേഷ്മ സ്തരത്തിലൂടെയും വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാം. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഈ രോഗിയെ പരിചരിക്കുന്നവർ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതം. നമ്മൾ പല സിനിമകളിലൂടെയും ഈ രോഗം മനുഷ്യരിലേക്ക് എത്തിയാൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? കരുമാടിക്കുട്ടൻ, ആകാശത്തിലെ പറവകൾ, ശരിക്കും ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ അന്ന് മുതലേ എനിക്കൊരു ഭയം ഉണ്ടാക്കിയത് കൊണ്ടാകാം ഈ പെറ്റ്സിനോടൊക്കെ എനിക്കൊരു ചെറിയ പേടിയുള്ളത്. എന്തായാലും ഇവയൊക്കെ ഇഷ്ടമാണ്, എങ്കിലും മനസ്സിൽ എവിടെയൊക്കെയോ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. മണിച്ചേട്ടനായാലും അതുപോലെ തന്നെ കരുമാടിക്കുട്ടൻ സിനിമയിൽ രാജൻ ബി ദേവ് അദ്ദേഹവും വളരെ നന്നായിട്ട് തന്നെ ആ ഒരു റോള് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഭയാനകം, അതൊരു തീവ്രത എത്രത്തോളം ആണെന്ന് നമുക്കറിയാനും സാധിച്ചിട്ടുണ്ട്. എനിവേ, ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ഈ രോഗം എത്തിക്കാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമുക്ക് തിരികെ എത്താം നല്ലൊരു ബ്രേക്കിന് ശേഷം.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ൽ അധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1 മുതൽ 10 വരെ only at Lulu Daily Dreams Mall Kottayam.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: നമ്മളങ്ങനെ പറഞ്ഞു വന്നത് പേവിഷബാധയെ കുറിച്ചാണ്. പേവിഷബാധയേറ്റാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ചാണ് അതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാക്സിനേഷൻ കൃത്യമായി തന്നെ സ്വീകരിക്കുക. കാരണം എത്രയും വേഗം തന്നെ ഈ പേവിഷബാധ ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു നഖം കൊണ്ടുള്ള പോറൽ കിട്ടുകയാണെങ്കിൽ പോലും എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. റാബിസ് ഒരു മാരകമായ മസ്തിഷ്ക ജ്വരം ആയതുകൊണ്ടും അതുപോലെ തന്നെ ഫലപ്രദമായ ഒരു ചികിത്സ ഇല്ലാത്തതിനാലും വാക്സിനേഷൻ തന്നെയാണ് ഏക രക്ഷാമാർഗം എന്ന് പറയുന്നത്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രായമേറിയവർക്കും എല്ലാം ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കടിച്ച പട്ടിക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഉറപ്പില്ലാത്തതുകൊണ്ട് മനുഷ്യർ വാക്സിൻ എടുക്കാതെ ഇരിക്കരുത്. പലരും പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഡോഗിന് അല്ലെങ്കിൽ പെറ്റ്സിന് വാക്സിൻ സ്വീകരിച്ചതാണ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാക്സിനേഷൻ സ്വീകരിക്കേണ്ടതാണ്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പേവിഷബാധയേറ്റ ആളുകൾ മരിക്കുന്നത് ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന ഈ കാലത്ത് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ? അതൊരു വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത്. വാക്സിൻ നൽകുന്നതിൽ വരുന്ന എന്തെങ്കിലും ഒരു കാലതാമസമോ, അല്ലെങ്കിൽ വാക്സിൻ ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തതോ, വാക്സിന്റെ ഗുണനിലവാരമില്ലായ്മയോ, അല്ലെങ്കിൽ കടിയുടെ തീവ്രത അനുസരിച്ച് ശരിയായ ചികിത്സ ലഭിക്കാത്തതോ ആകാമെന്നൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്. എന്തു തന്നെയായാലും റാബിസ് പോലെയുള്ള രോഗങ്ങൾക്ക് കൃത്യസമയത്തും ശരിയായതുമായ ഒരു ചികിത്സ വളരെ അത്യാവശ്യമാണ്. പേവിഷബാധ ഉണ്ടാകുന്നത് ആദ്യമായല്ല. സമാനമായ സംഭവങ്ങളിലൂടെയാണ് വാക്സിനേഷൻ പോലും രൂപപ്പെട്ടത്. ഇത് വെറുമൊരു കഥയല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം തന്നെയാണ്. സംഭവം നടക്കുന്നത് അങ്ങ് ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ ജോസഫ് മേഡ്സ്റ്റർ എന്ന 9 വയസ്സുകാരന് ഒരു പേപ്പട്ടിയുടെ കടിയേറ്റു. അവന്റെ മാതാപിതാക്കൾ ആ ഒരു സംഭവത്തിൽ വളരെയധികം തകർന്നു. കാരണം ആ കുട്ടി ഇനി മരണത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ദുർവിധിയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എങ്ങനെയും അവർക്ക് അവരുടെ മകനെ രക്ഷിക്കണം, അത് മാത്രമായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. ആ ഒരു അപേക്ഷയായി അവർ നേരെ പോയത് ഒരു ശാസ്ത്രജ്ഞന്റെ വീട്ടിലേക്കായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ലൂയി പാസ്റ്റർ. അദ്ദേഹം അക്കാലത്ത് പേവിഷത്തിനെതിരെ ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ വാക്സിൻ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു, പക്ഷേ ഇത് മനുഷ്യരിലേക്ക് ഒരിക്കലും പരീക്ഷിച്ചു നോക്കിയിരുന്നില്ല. ജോസഫിന്റെ ശരീരത്തിലേക്ക് ഈ ഒരു വാക്സിൻ കുത്തിവെക്കാമെന്ന പാസ്റ്ററുടെ ആശയത്തെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗവേഷകരൊക്കെ എതിർത്തു. അങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാരകമായ വൈറസിനെ കുത്തിവെക്കുന്നതിന്റെ ധാർമ്മിക പ്രശ്നങ്ങളായിരുന്നു അതിന്റെ കാരണം. എന്നാൽ ലൂയി പാസ്റ്റർ മുന്നോട്ട് തന്നെ പോയി. വാക്സിൻ കുത്തിവെച്ചില്ലെങ്കിൽ എന്തായാലും ജോസഫ് മരിക്കും, എന്നാൽ കുത്തിവെച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒടുവിൽ ജോസഫിന്റെ ശരീരത്തിലേക്ക് ആ വാക്സിൻ കുത്തിവെക്കപ്പെട്ടു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അതിന് കുറച്ചൊന്ന് കാത്തിരിക്കണം. നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടിട്ട്.

യെസ് ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. നമ്മളങ്ങനെ പറഞ്ഞു വന്നത് ജോസഫിന്റെ ശരീരത്തിലേക്ക് ലൂയി പാസ്റ്റർ ഒരു പരീക്ഷണം നടത്തി അതിനെക്കുറിച്ചായിരുന്നു അല്ലേ. ഇത് വേറെ ഒരു കഥയല്ല, യഥാർത്ഥ സംഭവമാണ്. ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? ജോസഫിന് ലൂയി പാസ്റ്റർ ആ ഒരു വാക്സിനേഷൻ ജോസഫിന് നൽകി. ഒടുവിൽ ആ ഒരു ശുഭവാർത്ത എല്ലാവരും അറിഞ്ഞു. ജോസഫ് മേസ്റ്റർ രക്ഷപ്പെട്ടിരിക്കുന്നു. അതെ, അവന് പേവിഷബാധ ഏറ്റില്ല. ഇതോടെ ലൂയി പാസ്റ്റർ പ്രശസ്തനായി. ലോകമെങ്ങും റാബിസിനെതിരെ പോരാടാനായി അദ്ദേഹം ശ്രമം തുടർന്നു. ഒടുവിൽ മനുഷ്യരാശിയെ കാർന്നു തിന്ന ആ മഹാമാരി നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഈ ഒരു വാക്സിൻ കണ്ടെത്തുന്നതിന് മുൻപ് പേവിഷബാധയേറ്റാൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കടുത്ത വേദന അനുഭവിച്ച് നരക യാതനയോടെ മരണമടയുക എന്നതായിരുന്നു അക്കാലത്ത് പേവിഷബാധയ്ക്കെതിരെ കാത്തിരുന്ന ഒരു വിധി എന്ന് പറയുന്നത്. ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതിനോടും നമ്മൾ പാസ്റ്ററോട് കടപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്കുണ്ട് ഈ ഒരു മനുഷ്യൻ ലോകത്തിന് നൽകിയ സേവനങ്ങൾ. ഫ്രാൻസിലെ ജുറാ മേഖലയിലുള്ള ഡോലി എന്ന പ്രദേശത്ത് 1822 ഒരു ക്രിസ്മസ് കാലത്താണ് പാസ്റ്റർ ജനിച്ചത്. അദ്ദേഹം ഇതുമാത്രമല്ല മറ്റൊരു സംഭാവന കൂടി നൽകിയിട്ടുണ്ട്. ലൂയി പാസ്റ്റർ ഭക്ഷ്യമേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന പാസ്റ്ററൈസേഷൻ എന്നറിയപ്പെടുന്ന പ്രക്രിയയാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഈ പാലിന്റെ പാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാം, പാസ്റ്ററൈസ്ഡ് മിൽക്ക് എന്നൊക്കെ. ഒരുപക്ഷെ ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലെ. എന്തായാലും ബീനിനെ അമിതമായി പുളിപ്പിച്ച് കേടാക്കുന്ന സൂക്ഷ്മാണുക്കളെ താപോർജ്ജം നൽകി നശിപ്പിക്കാമെന്ന് പാസ്റ്റർ കണ്ടെത്തി. ഇതിനുള്ള സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചു. ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ കൈവച്ച പാസ്റ്ററിന് ഇടയ്ക്ക് എപ്പോഴോ ഈ വാക്സിനുകളുടെ മേഖലയിൽ പ്രവർത്തിക്കാൻ ഒരു താല്പര്യം തോന്നി. ആ തോന്നൽ കൊണ്ട് ഏതായാലും രക്ഷപ്പെട്ടത് മൊത്തം മനുഷ്യരാശിയാണ്. മാത്രമല്ല 1879 കോഴികൾക്ക് വരുന്ന ചിക്കൻ കോളറ എന്ന അസുഖത്തിനാണ് പാസ്റ്റർ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത്. തുടർന്ന് ആന്ത്രാക്സ് തുടങ്ങിയ ചില രോഗങ്ങൾക്കും അദ്ദേഹം വാക്സിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ 1885 അദ്ദേഹത്തിന്റെ 63 വയസ്സിലാണ് പാസ്റ്ററുടെ ജീവിതത്തിലെ നാഴികക്കല്ലായ കണ്ടെത്തൽ നടക്കുന്നത്. പേപ്പട്ടി വിഷത്തിനുള്ള വാക്സിൻ. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. ഒരു വൈറസിനെ ദുർബലപ്പെടുത്തി ശരീരത്തിന് കൊടുത്താൽ അതിനെ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശരീരം ഒരുക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ശരിക്കും വൈറസ് ആക്രമിക്കുമ്പോൾ ശരീരത്തിന് പിടിച്ചു നിൽക്കാനാകും. റാബിസ് വാക്സിൻ ഉണ്ടാക്കാനായി അദ്ദേഹം പേവിഷബാധയേറ്റ ചില മുയലുകളിൽ നിന്നും വൈറസിനെ ശേഖരിച്ചു. തുടർന്ന് ഒരാഴ്ചയോളം വിവിധ പ്രക്രിയയിലൂടെ ഇതിനെ ദുർബലപ്പെടുത്തി. പേവിഷബാധയേറ്റാൽ എന്തായാലും വാക്സിനേഷൻ ഉണ്ട്, പക്ഷേ ആ വാക്സിനേഷൻ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് മുൻകരുതൽ എടുക്കുന്നത് കൂടിയാണ്.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പേവിഷബാധയെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു ഉഷ്ണകാലത്ത്, ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പാമ്പുകടി ഏൽക്കുക എന്നുള്ളത്. ഈ വേനൽക്കാലത്ത്, ഈ അവധിക്കാലത്ത് നിരവധി ജീവനുകളാണ് ഇതിലൂടെ നഷ്ടമായത്. സ്കൂള് തുറന്ന് സ്കൂളിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന നിരവധി കുഞ്ഞുങ്ങൾ അല്ലെ. ഒരുപാട് ദുഃഖത്തോടെയാണ് നമ്മൾ ആ വാർത്തയൊക്കെ നോക്കിക്കണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പത്രത്തിലും മാധ്യമങ്ങളിലുമൊക്കെ. പാമ്പുകടിയേറ്റ രണ്ടു മക്കളിൽ ഇളയാൾ മരിച്ചുപോയി. മൂത്തയാൾ ആശുപത്രിയിലെ ചികിത്സയ്ക്കൊക്കെ ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നാൽ ഇനി തനിക്ക് കൂട്ടിന് കളിക്കാനും തല്ലുപിടിക്കാനും ഒപ്പം നടക്കാനും ചേർന്നിരിക്കാനും തന്റെ സഹോദരൻ ഇല്ല എന്നുള്ളത് വല്ലാത്ത വേദനയാണ്. 89.1 റേഡിയോ ജംഗ്ഷനുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പലപ്പോഴും ചികിത്സ തേടാനും ആശുപത്രികളിൽ എത്തിക്കാനും ഒക്കെ വൈകുന്നത് കൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം രോഗികളും ഈ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നത്. അതിനാൽ തന്നെ പാമ്പുകടിയേറ്റാൽ ഈ കടിച്ച പാമ്പിനെ തെരഞ്ഞു പിടിച്ച് വെറുതെ സമയം കളയാതെ എത്രയും വേഗം രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക. ഈ വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ അവയുടെ വിഷപ്പല്ലുകൾ ഉണ്ടാക്കിയ തുളഞ്ഞു കയറിയ പാടുകളൊക്കെ ഉണ്ടാകും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് നിരവധി പേർ മരണപ്പെടുന്നു, നിരവധി സ്ഥലത്ത് ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു, ഇവയൊക്കെ കേൾക്കുമ്പോൾ തന്നെ പാമ്പുകടിയേറ്റയാൾ പാനിക്കാകും. അങ്ങനെയുള്ള ഉത്കണ്ഠ കൊണ്ടും ഈ പാമ്പുകടിയേറ്റ രോഗി മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പമുള്ളവർ ഭയപ്പെടുത്തുകയല്ല, ധൈര്യം നൽകി കൂടെ നിൽക്കുകയാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. രോഗിക്ക് വിശ്രമം നൽകുക, മാനസികമായി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക, അവർക്കൊരു മെന്റൽ സ്ട്രെങ്ത് കൊടുക്കുക. മുറിവേറ്റ സ്ഥലത്ത് പച്ചമരുന്നുകൾ, ലേപനങ്ങൾ ഇവയൊന്നും തന്നെ പുരട്ടാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. മുറിവ് കഴുകുന്നത് രക്തയോട്ടം കൂടാനുള്ള സാധ്യതയുണ്ട്. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു ഡയലോഗാണ്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന വൈദ്യനുണ്ടെന്ന്. അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും വിഷഹാരികളെ സമീപിച്ച് സമയം പാഴാക്കാതിരിക്കുക. മുറിവേറ്റ ഭാഗത്ത് മുറിവുകളെ ഏൽപ്പിച്ച് വിഷം വലിച്ചെടുത്ത് കളയാൻ ഒരിക്കലും ശ്രമിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, രോഗിയെ വേഗത്തിൽ നടത്തിക്കരുത്. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനുള്ള, അതുപോലെ തന്നെ ഈ വിഷത്തിന്റെ വ്യാപനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റാണ് തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇലാസ്റ്റിക് കൊണ്ടോ മുറുക്കി കെട്ടുക എന്നുള്ളത്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വിഷം മുകളിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇങ്ങനെ ചെയ്യുന്നത് രക്തയോട്ടം കുറച്ച് ആ ഭാഗങ്ങൾ നശിക്കാനുള്ള കാരണമായി തീരുകയാണ്. കയ്യിലോ കാലിലോ മുറിവേൽക്കുകയാണെങ്കിൽ ആ ഭാഗം അനങ്ങാതിരിക്കാൻ കാർഡ്ബോർഡ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. കടിയേറ്റ ഭാഗങ്ങൾ വീക്കം വന്ന് മുറുകാതിരിക്കാനായിട്ട് മോതിരം അല്ലെങ്കിൽ വള പോലുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഊരി മാറ്റേണ്ടതാണ്. മാത്രമല്ല എമർജൻസി സെല്ലിൽ, അതായത് 108 വിളിച്ചറിയിക്കേണ്ടതാണ്. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ റിക്കവറി പൊസിഷനിൽ ഇടതുവശം ചരിച്ചു കിടത്തേണ്ടതുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ എമർജൻസി സെല്ലിന്റെ നമ്പർ മറക്കണ്ട, 108.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ? നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
1: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1 to 10 only at Lulu Daily Dreams Mall Kottayam.
2: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് ഈ ഒരു വേനൽക്കാലത്തെ ചില വെല്ലുവിളികളെ കുറിച്ചാണ് അല്ലേ? വേനൽക്കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ വേനൽ തന്നെയാണ്. പക്ഷേ അതെ, ഇപ്പൊ ഇടയ്ക്ക് കിട്ടിയ ഈ വേനൽ മഴ നമുക്ക് ചെറിയൊരു ആശ്വാസം തരുന്നതാണ്. മഴയുണ്ടെന്നറിയുമ്പോൾ ഇപ്പൊ തരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ചെറുതൊന്നും അല്ല. എന്ത് സുഖമാണ് രാത്രിയിലൊന്നും ഉറങ്ങാൻ, വല്ലാത്ത ആശ്വാസം തന്നെയാണ് അല്ലേ? പക്ഷേ പകൽ അത്യാവശ്യം നല്ല ചൂട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോ ഈ ഒരു മഴയൊക്കെ പെയ്തത് കാരണം പലപ്പോഴും ആ ചൂടിന്റെ ആ ഒരു കാഠിന്യം അത്രയ്ക്ക് നമ്മൾ അങ്ങോട്ട് അറിഞ്ഞു എന്ന് വരില്ല. എങ്കിലും അത്യാവശ്യം നല്ല ചൂട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അതീവ ജാഗ്രത പുലർത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു വേനലിനെ നമുക്ക് ആരോഗ്യത്തോടുകൂടി മറികടക്കാനാകൂ. വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വെള്ളം കുടി കുറയുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വെയിലേൽക്കുന്നത് വഴി സൂര്യാഘാതം, സൂര്യതാപം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതുണ്ട് അല്ലേ? കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യാഘാതത്തെക്കുറിച്ചും സൂര്യതാപത്തെക്കുറിച്ചും ഒക്കെ. ഇതൊക്കെ കൂടാതെ ഈ ഒരു കാലത്ത് പലരും വളരെ അശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ഒരു ഒരിക്കലും ശ്രദ്ധ കൊടുക്കാത്ത ഒരു വിഭാഗം എന്താണെന്നറിയോ? നേത്രാരോഗ്യമാണ്, നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യമാണ്. അത് സംരക്ഷിക്കേണ്ടതിന്റെ ഒരാവശ്യകതയെക്കുറിച്ചാണ്. കണ്ണ് സംബന്ധിച്ച രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഈ ഒരു കാലത്ത് അല്ലെ? നേത്രാരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വെള്ളം കുടിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ധാരാളം വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞ് നിർജ്ജലീകരണം സംഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണും വരണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇക്കാലത്തെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണത്. ഈ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ഡ്രൈ ഐ ആണെന്ന്. കൈ കണ്ണുകൊണ്ട് സ്പർശിക്കുക വഴി അണുബാധ ഏൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അവധിക്കാലം ആയതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ കളിക്കാനും മറ്റും ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ. കടുത്ത ചൂടാണ്, അതുപോലെ തന്നെ അൾട്രാവയലറ്റ് രശ്മികളും നേത്രാരോഗ്യത്തെ തകരാറിലാക്കുന്നുണ്ട്. ഒപ്പം കുട്ടികളിലേറെയും ഈ മൊബൈൽ സ്ക്രീനിലും ടിവിക്കും ഒക്കെ മുന്നിൽ കൂടുതൽ സമയം ഇരിക്കുന്ന ഒരു കാലമാണല്ലോ. അതും കണ്ണിന് വളരെയധികം സമ്മർദ്ദമാണ് കൊടുക്കുന്നത്. വേനൽക്കാലത്ത് അന്തരീക്ഷത്തിലൂടെ ചൂടും പൊടിപടലങ്ങളും കാരണം മിക്കവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കണ്ണ് വരളുന്നത്. അതുകൊണ്ട് തന്നെ അലർജി പ്രശ്നങ്ങൾ കൂടുതലായി ഈ ഒരു സമയത്ത് കണ്ടുവരാറുണ്ട് അല്ലെ? കണ്ണിന് കുരു ഉണ്ടാകുന്നുണ്ട്, ചെങ്കണ്ണിനുള്ള സാധ്യതയുണ്ട്. ശരിക്കും അതിന്റെ ഒരു സീസണാണിത്. ചെങ്കണ്ണ് വരിക മാത്രമല്ല, അത് കൂടുതലായി മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നതും ദേ ഈ ഒരു സമയത്താണ്. കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് തിരികെ എത്തുമ്പോൾ പറയാം.

0: ക്കുന്നതിനായി ബിജെപി നിയമസഭാ കക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന 2nd അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാഗരികതയുടെ, കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്രചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പുറാസ് നടന്നു. ചെമ്പെടുപ്പുറാസിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 km വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിംസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ എഫ് സിയെ നേരിടും. വൈകിട്ട് 5 ന്

ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുകയും 3 പേർ മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി US. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഒരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കിളിവാതിലിൽ മുട്ടി വിളിച്ചത്.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
5: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ടോക്കി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഡിജിറ്റൽ ലോകത്തിലെ പുതുപുത്തൻ കഥകളും ട്രെൻഡുകളും ഗാഡ്ജറ്റ് ഗോസിപ്പുകളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ, ഇത് നിങ്ങളുടെ സ്വന്തം ടെക്കി ടോക്കി. ഇവിടെ ടെക്നോളജി സാധാരണ വാർത്തകളല്ല, നമ്മുടെ ദിവസേന ജീവിതത്തെ മാറ്റുന്ന ആശയങ്ങളാണ്. ആപ്പുകൾ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ, സ്മാർട്ട് ഫോണുകളിൽ നിന്നും ഭാവിയിലെ കണ്ടുപിടുത്തത്തോളം എല്ലാം നമുക്കൊന്ന് സംസാരിക്കാം. സിമ്പിളായിട്ട്, സ്മാർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജിൻ ഇതിൽ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നല്ല സ്മാർട്ടായിട്ട് നമുക്ക് ടെക്കി ടോക്കി തുടങ്ങാം.

0: യെസ്, വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 ടെക് ടോക്കിലേക്ക് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ടെക് വിശേഷമായിട്ട് പോകാം. മൈക്രോസോഫ്റ്റ് തങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് April 2 MAI ട്രാൻസ്ക്രൈബ് 1, MAI വോയിസ് 1, MAI ഇമേജ് 2 എന്നീ 3 പുതിയ മോഡലുകൾ അവതരിപ്പിച്ചു. സംസാരത്തെ തിരിച്ചറിയാനും ശബ്ദം ഉൽപ്പാദിപ്പിക്കുവാനും ചിത്രങ്ങൾ നിർമ്മിക്കുവാനും ശേഷിയുള്ള ഈ മോഡലുകൾ കമ്പനിയുടെ ഫൗണ്ടറി പ്ലാറ്റ്ഫോം വഴി ഡെവലപ്പർമാർക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ലഭ്യമാകാൻ സാധിക്കും. MAI ട്രാൻസ്ക്രൈബ് 1 25 ഭാഷകളെ പിന്തുണയ്ക്കുകയും വിവിധ ശൈലികളിലുള്ള സംസാരങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അക്ഷര രൂപത്തിലാക്കാൻ സഹായിക്കുകയും മറ്റ് ടൂളുകളെ അപേക്ഷിച്ച് 50% കുറഞ്ഞ ചെലവിൽ ഇത് പ്രവർത്തിപ്പിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. MAI വോയിസ് 1 താഴെ സമയത്തിനുള്ളിൽ 60 സെക്കൻഡ് ദൈർഘ്യമുള്ള ശബ്ദം സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളതാണ് ഈ മോഡൽ. വെർച്വൽ അസിസ്റ്റന്റുകൾ, കോൾ സെന്റർ ടൂളുകൾ, മീറ്റിംഗുകൾ, തത്സമയ സബ്ടൈറ്റിൽസുകൾ, വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ ഈ സ്പീച്ച് മോഡലുകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. MAI ഇമേജ് 2 എഴുതപ്പെട്ട നിർദ്ദേശങ്ങളിൽ നിന്ന് ചിത്രങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ടെക്സ്റ്റ് ടൂൾ ഇമേജ് മോഡലാണ്. ഇത് ക്രിയേറ്റീവ് രംഗത്തും ബിസിനസ് ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ഡിസൈനർമാരെ സഹായിക്കും. കോ പൈലറ്റ്, ബിങ്ക്, പവർ പോയിന്റ് തുടങ്ങിയ മൈക്രോസോഫ്റ്റ് ഉൽപ്പന്നങ്ങളിൽ Arena.AI ഇമേജ് മോഡലാണ് നിലവിൽ ഉപയോഗിച്ചു വരുന്നത്. ഭാഷ പ്രോസസ്സിംഗിലും വിഷ്വൽ കണ്ടന്റ് നിർമ്മാണത്തിലും അത്യാധുനികമായ AI ടൂളുകൾ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് മൈക്രോസോഫ്റ്റ് ഈ പുതിയ AI മോഡലുകൾ വികസിപ്പിച്ചിരിക്കുന്നത്.
1: തുടർന്നും നമുക്ക് ഇതേപോലുള്ള വിശേഷങ്ങൾ കേൾക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.

0: അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുന്ന ടെക് വിശേഷങ്ങളുമായിട്ട്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി എന്ന് കൂടെയുള്ളത് ആർജി നിതിനാണ്. വോയിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ടൂൾ സ്മാർട്ട് ടിവികളിലൂടെ യൂട്യൂബ് ആപ്പിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ഗൂഗിൾ. 2025 വോയിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ടൂൾ യൂട്യൂബിന്റെ മൊബൈൽ വെബ് പതിപ്പുകൾക്കായി ഗൂഗിൾ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അതിനു പിന്നാലെ ഇപ്പോൾ ഈ ഫീച്ചർ സ്മാർട്ട് ടിവിയിലെ യൂട്യൂബ് ആപ്പിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ടെക്സ്റ്റ് വഴിയുള്ള ആശയവിനിമയത്തേക്കാൾ സ്മാർട്ട് ടിവിയിൽ യൂട്യൂബ് ഉപയോഗിക്കാൻ വോയിസ് കമാൻഡുകൾ കൂടുതൽ എളുപ്പമാണെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. പ്രേക്ഷകർക്ക് തങ്ങൾ കാണുന്ന വീഡിയോകളുമായി കൂടുതൽ ആഴത്തിൽ സംവാദിക്കാൻ സഹായിക്കുന്നതിനായി കഴിഞ്ഞ വർഷം മൊബൈലിലും വെബിലും ഈ ഫീച്ചർ അവതരിപ്പിച്ചിരുന്നു. വീഡിയോ കാണുന്നതിനിടയിൽ ആസ്ക് ബട്ടൺ തിരഞ്ഞെടുത്ത് റിമോട്ടിലെ മൈക്രോഫോൺ വഴി ഉപഭോക്താക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. തുടക്കക്കാർക്കായി എന്ത് ചോദിക്കണം എന്നറിയാൻ സഹായിക്കുന്ന ഏതാനും ഡിഫോൾട്ട് ചോദ്യങ്ങളും യൂട്യൂബ് ഇതിൽ നൽകുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് തങ്ങളുടെ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം 500 സബ്സ്ക്രൈബറുകൾ മാത്രമുള്ള ചെറുകിട ക്രിയേറ്റർമാർക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ട്, മിന്ത്ര, നൈക്ക, പർപ്പിൾ എന്നീ 4 ഇ കൊമേഴ്സ്യൽ പ്ലാറ്റ്ഫോമുകളിലാണ് യൂട്യൂബ് കൈകോർത്തിരിക്കുന്നത്. ഇതിലൂടെ ക്രിയേറ്റർമാർക്ക് ഇ കൊമേഴ്സ് ഉൽപ്പന്നങ്ങളുടെ ലിങ്കുകൾ തങ്ങളുടെ വീഡിയോയിൽ നൽകാനും അതുവഴി കമ്മീഷൻ സമ്പാദിക്കാനും സാധിക്കും. വീഡിയോയിലൂടെ ഉൽപ്പന്നത്തിന്റെ റിവ്യൂ കണ്ട ശേഷം തൃപ്തരാകുന്ന ഉപഭോക്താക്കൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഈ സൗകര്യം സഹായിക്കുന്നു. ഇതേപോലെ മറ്റൊരു വിശേഷവുമായി നമുക്ക് തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിലേക്ക്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് അർജുൻ. ഇതിനാണ് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ഇത് നമുക്ക് മറ്റൊരു വിശേഷമുണ്ട്. 10 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് പഠനം എളുപ്പമായിരുന്നു അല്ലേ? പരീക്ഷാ അവധിക്കാലത്ത് പാഠഭാഗങ്ങൾ മനഃപാഠമാക്കുകയും അധ്യയന വർഷാവസാനം പരീക്ഷാ പേപ്പറിൽ അത് അതേപടി പകർത്തി വെക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഇന്ന് പഠന രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ഓർത്തു വെക്കുവാനും സഹായിക്കുന്ന ദൃശ്യരൂപത്തിലുള്ള പഠന സഹായികളും ഉപകരണങ്ങളുമാണ് ആവശ്യം. ഈ സാഹചര്യം കണക്കിലെടുത്ത് അഡോബി തങ്ങളുടെ അക്രോബാറ്റ് ആപ്ലിക്കേഷൻ സ്റ്റുഡന്റ് സ്പേസസ് എന്ന പേരിൽ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബീറ്റ പുറത്തിറക്കി. വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നോട്ടുകൾ, ലിങ്കുകൾ എന്നിവ ആപ്പിലേക്ക് ചേർക്കാൻ സാധിക്കും. ഇത് പഠനം എളുപ്പമാക്കുന്നതിനായിട്ട് സ്റ്റഡി ഗൈഡുകളും മൈൻഡ് ആപ്പുകളും വേഗത്തിൽ തയ്യാറാക്കി നൽകുന്നു. അതോടൊപ്പം ടെസ്റ്റുകളെ ലളിതമായ പോഡ്കാസ്റ്റ് രൂപത്തിലുള്ള ഓഡിയോകളാക്കി മാറ്റാനും വിഷയങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ചുരുങ്ങിയ ഓഡിയോ സംഗ്രഹങ്ങൾ നൽകാനും ഇതിന് സാധിക്കും. വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാണെങ്കിൽ അക്രോബാറ്റിലെ AI അസിസ്റ്റന്റിന് ഒരു ട്യൂട്ടറെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി വിശദീകരിക്കാനും നൽകുന്ന ഉത്തരങ്ങൾ വിശ്വസനീയമാണെന്ന് ഉറപ്പുവരുത്താൻ ഡോക്യുമെന്റുകളുമായി ബന്ധിപ്പിച്ച ഇന്ററാക്റ്റീവ് സെക്ഷനുകൾ നൽകാനും ഇതിന് സാധിക്കും. കൂടാതെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം അറിവ് പരിശോധിക്കുന്നതിനായി ഇന്ററാക്റ്റീവ് ഫ്ലാഷ് കാർഡുകളും ചോദ്യോത്തരങ്ങളും ഇതിലുണ്ട്. പഠന വിഷയങ്ങളെ മനഃപാഠമാക്കാനും ഓർത്തുവെക്കാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്നു ഇത്. മറ്റൊരു ടെക് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ടു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
2: ആണോ? ഞാൻ പറയട്ടെ.
3: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Tiki Talkie.

യെസ്, വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ നൈറ്റി 1.2 ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആപ്പിൾ കാർപ്ലേയിൽ ചാറ്റ്ബോട്ട് സേവനം ലഭ്യമാക്കിയാണ് ഓപ്പൺ AI. ഐഫോൺ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ വാഹനത്തിലെ ഇൻഫോടെക്മെന്റ് സിസ്റ്റം വഴി നേരിട്ട് ChatGPT ഉപയോഗിക്കാൻ സാധിക്കും. iOS 26.4 അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പുകളോ ഉപയോഗിക്കുന്നവർക്ക് ആഗോളതലത്തിൽ ഈ സേവനം ലഭ്യമാകും. പ്രധാനമായും ശബ്ദത്തിലൂടെയുള്ള ആശയവിനിമയത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സംവിധാനം ഡ്രൈവിംഗിനിടയിൽ ChatGPTയുമായി സംസാരിക്കുവാൻ സഹായിക്കുന്നു. ഐഫോൺ വാഹനവുമായി ബന്ധിപ്പിച്ച ശേഷം ആപ്പിളിലെ വോയിസ് മോഡ് വഴി പുതിയ സംഭാഷണങ്ങൾ തുടങ്ങാനോ മുമ്പുണ്ടായിരുന്നവ തുടരാനും സാധിക്കും. യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഫോണിൽ സ്പർശിക്കാതെ തന്നെ വിവരങ്ങൾ ചോദിക്കാനും ആശയനിവാരണം നടത്താനും ഈ ഫീച്ചർ സഹായിക്കും. കാർപ്ലേയിൽ ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി വോയിസ് മോഡ് പ്രവർത്തന സജ്ജമാകാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇത് ഡ്രൈവർമാരുടെ ശ്രദ്ധ റോഡിൽ നിന്ന് മാറുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. യാത്രക്കാർക്ക് വിനോദത്തിനും അറിവിനുമായി ഈ സേവനം ഒരുപോലെ പ്രയോജനപ്പെടുത്താം. യാത്രക്കിടയിലും തടസ്സങ്ങളില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനം സജ്ജമാക്കാൻ പുതിയ മാറ്റത്തിലൂടെ സാധിക്കും. എന്നാൽ ഈ ഫീച്ചറിന് ചില പരിമിതികളുണ്ട്. കാർപ്ലേയിലെ ChatGPT നാവിഗേഷൻ വിവരങ്ങൾ, തത്സമയ ലൊക്കേഷൻ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട പ്രത്യേക വിവരങ്ങൾ എന്നിവ ലഭ്യമാകില്ല. കൂടാതെ മാപ്പുകളോ മെസ്സേജിംഗ് സേവനങ്ങളോ പോലുള്ള മറ്റ് ആപ്പുകളെ നിയന്ത്രിക്കാനും കഴിയില്ല. ഉപഭോക്താക്കൾ ആൻഫ്രീ രീതിയിൽ മാത്രം ഇത് ഉപയോഗിക്കണമെന്നും ഡ്രൈവിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ സെറ്റപ്പുകൾ പൂർത്തിയാക്കണമെന്നും ഓപ്പൺ AI നിർദ്ദേശിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ടെക് വിശേഷമായി നമുക്ക് വീണ്ടും കേൾക്കാം.

വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് കൂടെയുള്ളത് ആർജി നീതിനാണ്. ടെക്നോളജിയുടെ ലോകത്ത് പുതിയ കാര്യങ്ങൾ ദിവസേന ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റുകളും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുമൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഗാനത്തിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.
1: കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
1: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹലോ, ഗുഡ് ഈവനിംഗ്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. മനോഹരമായ ഒരു വൈകുന്നേരം അല്ലേ? ഉച്ചയ്ക്ക് ശേഷം അല്പം ചൂട് കൂടുതലാണെന്നാണ് കേൾക്കുന്നത്. വൈകിട്ട് നല്ല മഴ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് പൊതുവേ ഉള്ളൊരു സംസാരമാണ്. ഇപ്പോൾ ഒരു ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട്, ഇനിയിപ്പോൾ ചൂട് ഇത്ര ആയതുകൊണ്ട് നല്ല മഴയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്തായാലും മഴയും ചൂടും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള ഒരു സമയമാണിത്. ആ സമയം ഒട്ടും മിസ് ചെയ്യേണ്ട. വേഗം വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544709912 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഇങ്ങനെ വേഗം വിളിക്കല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി. ഇന്ന് രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി റേഡിയോ 91.2 ഞാൻ ഗോപികയാണുള്ളത്.

0: തിരികെ എത്താം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇഷ്ട ഗാനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. 9544700912 ഈ ഒരു നമ്പറിലേക്ക് വേഗം വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. മൂവി ബാസിഗർ സോങ്, ബാസിഗർ ഓ ബാസിഗർ. ഇന്നത്തെ ഗാനമഞ്ജരിയിലൂടെ ഈ ഗാനം എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് പി വി മുഹമ്മദ് ആണ്, വടക്കേ വാവന്നൂരിൽ നിന്ന്. നമ്മുടെ പ്രിയപ്പെട്ട ഓൺലൈൻ ശ്രോതാവാണ്. നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഓൺലൈൻ ശ്രോതാക്കളുണ്ട്. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. അപ്പോ നമുക്ക് ദേ നമ്മുടെ കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കിയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? സജി. എന്ത് ചെയ്യുന്നു ചേട്ടാ?
1: ഞാന് കൺസ്ട്രക്ഷൻ വർക്കാണ്.
0: അപ്പൊ ഇന്ന് പോയില്ലേ?
1: അല്ല, ഞങ്ങള് രാവിലെ ഉച്ചക്ക് 2 മണിക്ക് എത്തിട്ട് പോരും. 6 മണിക്ക് ഇറങ്ങാം.
0: ഈ വെയില് കൂടുതലായതുകൊണ്ടാണല്ലേ?
1: അതെ അതെ.
0: ശരിക്കും ആ ഒരു ടൈമിലും വെയില് താങ്ങാൻ കഴിയുന്നുണ്ടോ? നല്ല ചൂടല്ലേ?
1: ഭയങ്കര ചൂടാണ്, നല്ല ചൂടാണ്.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: അന്ന എന്ന സിനിമയിലെ ചിത്രക്കേച്ചി പാട്ട്, പാലക്കണി ലാവത്തൊരു കേലക്കണി നേരിടുന്നൊരു പാട്ടുണ്ട്.
0: ഓക്കെ ചേട്ടാ, നമുക്കത് കേൾക്കാം. അപ്പോ അന്ന എന്ന മൂവിയിലെ പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ വേഗം തന്നെ വിളിച്ചോളൂ, ആവശ്യപ്പെട്ടോളൂ. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
4: ആണോ? ഞാൻ പറയട്ടെ.
5: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനവഞ്ചരിയിലേക്ക്. അടിപൊളി പാട്ടായിരുന്നു അല്ലേ നമ്മൾ ലാസ്റ്റ് കേട്ടത്. പി വി മുഹമ്മദ് എന്ന ചേട്ടനാണ് ഈ ഒരു പാട്ടിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് കേൾക്കാനുണ്ട് ഒരുപാട് പാട്ടുകൾ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനവഞ്ചരിയിലൂടെ. ഞാൻ ഗോപികയാണ് കൂടെ ഉള്ളത്. അപ്പൊ ദേ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോയാലോ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ. എന്ത് രസാണല്ലേ ഈ ഒരു പാട്ട് കേൾക്കാൻ. എ കംപ്ലീറ്റ് ശ്രീകുമാരൻ തമ്പി മൂവി. അതെ, അങ്ങനെ ഒരു മൂവിയാണ് ബന്ധുക്കൾ ശത്രുക്കൾ. സംവിധാനം കഥ എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. ഈ പാട്ട് എഴുതിയതും അദ്ദേഹം തന്നെയാണ്. സംഗീതവും ശ്രീകുമാരൻ തമ്പി തന്നെയാണ്. അപ്പൊ ഈ ഒരു സോങ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുനിലാണ് പള്ളിമണ്ണിൽ നിന്നും. തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ആസ്വദിക്കാം. ദേ നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ അമ്പനാട്ട് മുക്കിനാണ് വിളിക്കുന്നത്.
0: എന്ത് ചെയ്യുന്നു ചേട്ടാ?
1: ഞാനൊരു ഇലക്ട്രോണിക്സ് ടിവിയുടെ ഒക്കെ റിപ്പയറിംഗ് ഷോപ്പ് നടത്തുന്നു. പിന്നെ സോളാറിന്റെ വർക്ക്, ഇൻവെർട്ടർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഷോപ്പ് നടത്തുന്നു.
0: സോളാർ ഒക്കെ ഇപ്പൊ സീസൺ ആയിരിക്കും അല്ലേ?
1: സോളാർ ഒക്കെ സീസൺ ആയിരിക്കും.
0: ഇനി ഏത് പാട്ട് വേണം?
1: പിന്നെ കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ
0: കവിളിൽ തലോടി എന്ന പാട്ട് നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബൈ. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് ഏതാണ്? പ്രിയപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതാണ്? വേഗം തന്നെ വിളിച്ചോളൂ. 9544 7001 എന്ന നമ്പറിലേക്ക്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
3: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
2: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകൾ, ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: സാമേന്ദ്ര റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനവഞ്ചരിയിലേക്ക്. ഗോപികയാണ് കൂടെയുള്ളത്. അതെ, ഇതുവരെ മനസ്സിലൊരു പാട്ട് സെലക്ട് ചെയ്തില്ലേ? ചിലരാണെങ്കിൽ ഇപ്പോഴും ഒരു വിഷമമാണ്, അയ്യോ വിളിക്കണോ, വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഇതുവരെയും വിളിക്കാത്ത ഒരുപാട് പേരുണ്ടല്ലേ. അങ്ങനെ ആരെങ്കിലും വിളിക്കാതെ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നീ ഈ പറയുന്ന നമ്പർ ഡയൽ ചെയ്തോളൂ കേട്ടോ. നമുക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതെ ഇത്രയുള്ളായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ വേഗം വിളിച്ചോളൂ, 9544709091 എന്ന നമ്പറിലേക്ക്. നെക്സ്റ്റ് കോളർ ഇതാ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഞാൻ വിളിച്ചിട്ട് കുറെ നാളായി, ഞാൻ പുത്തൻതിരിയിൽനിന്ന് രഘുവാ.
0: രഘു ചേട്ടാ, എന്തുണ്ട് വിശേഷം ഒക്കെ?
1: ഓ, വിശേഷം എന്താ മോളെ, നേരം വിളക്കുന്നു, വൈകുന്നേരം ആവുന്നു, വീണ്ടും നേരം വിളക്കുന്നു, വൈകുന്നേരം ആവുന്നു, ഇതിനിടയ്ക്ക് പ്രായവും കൂടിക്കൊണ്ടിരിക്കുന്നു.
0: പ്രായം കൂടുന്നുണ്ടല്ലേ.
1: ആ പിന്നെ ഇതൊക്കെ തന്നെ വിശേഷം, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, ഞാനൊക്കെ തന്നെ പോകുന്നു.
0: എവിടെയായിരുന്നു ഇത്രയും നാൾ, എന്താ വിളിക്കാഞ്ഞത്?
1: ഇത്രയും നാള് ബിസി ആയിരുന്നു, ഞാന് കുറെ നാളോട്ട് പുത്തൻതെരുവിൽ ഇല്ലായിരുന്നു.
0: എവിടെയായിരുന്നു?
1: മടങ്ങിയിട്ടിരിക്കെ.
0: എവിടെ ആയിരുന്നു?
1: ജോലി സംബന്ധമായിട്ട് കറക്കമായിരുന്നു, കറക്കം. ജഗദീഷ്കുമാർ പറയുന്നല്ലോ, ഒന്ന് കറങ്ങി.
0: കറങ്ങി ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടു?
1: ഓ, അങ്ങനൊന്നുമില്ല, തിരുവനന്തപുരം, തൃശ്ശൂര്, പാലക്കാട്, എനിക്കൊന്ന് കറങ്ങി.
0: മസനഗുഡി വഴി ഊട്ടിക്ക് പോയോ?
1: മസനഗുഡി വഴി ഊട്ടിക്ക് പോവാനാ, ഒരു രാത്രി സഞ്ചാരം ബുക്ക് ചെയ്തിരിക്കുക, അതുകൊണ്ട് അങ്ങനെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വഴി ഒരു പിടിച്ചില്ല, നമ്മള് ഇത് ചേരം വഴി പോയി.
0: ഓക്കേ, ഏത് പാട്ട് വേണം?
1: പിന്നെ ഗോപി, സുഖം തന്നെ?
0: സുഖമായിട്ടിരിക്കുന്നു കേട്ടാ, സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു.
1: മോഹൻലാലിന്റെ പ്രശ്നം ഏതെങ്കിലും ഒരു പാട്ട്, നല്ലൊരു പാട്ട്.
0: അയ്യോ, ഇങ്ങനെ പറഞ്ഞ ഞാൻ കൺഫ്യൂഷൻ ആവട്ടോ, അത്രയേറെ പാട്ടുകളുണ്ട്, അടിപൊളി പാട്ടുകളാണ്.
1: കളിപ്പാട്ട് എന്ന ചിത്രത്തിലെ കളിപ്പാട്ടമായി കൺമണി എന്നുള്ള പാട്ട്
0: അടിപൊളി പാട്ടാണ്, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ?
1: തീർച്ചയായിട്ടും.
0: പ്രതീക്ഷിക്കുന്നു. അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം, ബായ്. കൂടെ തന്നെ നമുക്ക് മറ്റൊരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്, റിക്വസ്റ്റിലേക്ക് പോകാം. ഹായ് ഗോപിക, ഞാൻ കൊല്ലത്ത് നിന്നും വിനു. എനിക്ക് ക്ലാസ്മേറ്റ്സ് എന്ന മൂവിയിലെ ചില്ലു ജാലക എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും പ്ലേ ചെയ്യാട്ടോ. എനിക്ക് ആ മൂവിയിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് തന്നെയാണിത്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു പാട്ട് മഞ്ജരി പാടിയിരിക്കുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് അലക്സ് പോൾ.

0: ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: മഴയെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഒരു പതിവ് അല്ലെ. ശരിക്കും മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ എല്ലാവരും ഈ ചൂടത്ത് ഒരു മഴ കിട്ടാൻ, ഒരു വേനൽ മഴ കിട്ടാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. യെല്ലോ അലർട്ടാണ് നമ്മുടെ ജില്ലയിലൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ദി കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ 13 കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ്. ഒപ്പം തന്നെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കൊല്ലം ജില്ല ഉൾപ്പെട്ടിട്ടില്ലല്ലോ എന്നൊരു സങ്കടം ഇപ്പൊ മനസ്സിലില്ലേ? വിഷമിക്കേണ്ട കേട്ടോ, മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഴ പെയ്തിരിക്കും. എന്തായാലും നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് ഇത് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപികെ, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. ഹായ്. എനിക്ക് വേണ്ട പാട്ട് കല്യാണ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ പ്രദീപ് സോമസുന്ദരം പാടിയ പുണ്യം പുലർന്ന പൊന്നിൻ പ്രഭാതം എന്ന പാട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, വിജയൻ. പക്ഷെ
0: വിജയൻ ചേട്ടാ, എന്തുണ്ട് വിശേഷം? ചൂടൊക്കെ എങ്ങനെയുണ്ട്?
1: യൂണിഫോമിന്റെ തയ്യലൊക്കെ ഉണ്ട്.
0: ആഹാ, തുടങ്ങിയോ?
1: ആ, തുടങ്ങി.
0: തുടങ്ങി. തിരക്കുണ്ടോ?
1: തിരക്ക് ഉണ്ട്, തിരക്കുണ്ട്, കുഴപ്പമില്ല,
0: കുഴപ്പമില്ല. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു പാട്ടായിട്ട്.
0: ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ ആ പാട്ടാണോ? ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ ചേട്ടന്റെ സ്ഥിരം റിക്വസ്റ്റ് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട്. ഇത് മാത്രല്ല കേട്ടോ, ഇങ്ങനെ കുറച്ച് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ പാട്ട് എന്തായാലും കേൾക്കാം.

0: സമയം കാത്തു നിൽക്കാതെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ട ഗാനങ്ങൾക്കായി വേഗം വിളിച്ചോളൂ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പിന്നീടാകട്ടെ എന്ന് കരുതി ഒരിക്കലും മാറ്റിവെക്കരുത് കേട്ടോ. അതപ്പോ തന്നെ ചെയ്യണം. നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങ് പ്രവർത്തിച്ചു തുടങ്ങണം കേട്ടോ. അതിന് എന്ത് കാര്യമാണെങ്കിലും ദേ സമയം നമ്മളെ കാത്തു നിൽക്കാതെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞ് 5 മിനിറ്റുകളാണ് പിന്നിട്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പൊ ഇതാ നമുക്ക് അടുത്തൊരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് മിഥുനയാണ്. ഹായ് ഗോപിക ചേച്ചി, എന്തുണ്ട് വിശേഷം? എനിക്ക് ചിരി ചിരി ചെറുചിരി എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലവ് ആക്ഷൻ ഡ്രാമ എന്ന മൂവിയിലെ പാട്ടാണ്. നല്ലൊരു പാട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാൻ കൂടെ തന്നെ നമ്മുടെ കോളിലേക്കും പോകണം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗോപിക,
0: എവിടെ നിന്ന് വിളിക്കുന്നു?
1: എന്നാ
0: ഉണ്ട് വിശേഷം? ഈ ചൂടൊക്കെ എങ്ങനെയുണ്ട്?
1: ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂട്. അതിന്റെ ഇടയ്ക്ക് 2 മഴ പെയ്തു. ഇവിടെ പാമ്പ്.
0: അയ്യോ, എല്ലാം ഉണ്ടല്ലേ?
1: എല്ലാരും ഉണ്ട്. ഇന്നലെ ഒരു ചേരെ കണ്ടു, പിള്ളേര് പേടിച്ചു പോയി.
0: വെക്കേഷൻ ആയിട്ട് അടിപൊളിയാണ്.
1: അതെ, നല്ല സുഖമാണ്. പോവാനും ഒക്കുന്നില്ല. എടാ, എനിക്ക് കുടുംബല്ല കടവിൽ നിന്നുള്ള പാട്ടില്ലേ, ആ പാട്ട്
0: നമുക്ക് കേൾക്കാട്ടോ. വെള്ളിത്തിര എന്ന പാട്ടാണ്. ഓക്കെ, അപ്പോ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കും. ബൈ.

0: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ ബില്ലൊന്ന് നോക്കിയേ,
6: എന്തുവടി ഇത്?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വിലക്കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
6: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
5: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
7: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ബാക്ക് അഗൈൻ ആൻഡ് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് ചെയ്തോളൂ 9544700912 എന്ന നമ്പറിലേക്ക്. അപ്പൊ ദേ വൈകുന്നേരം ആയിരിക്കാണ്, ഇനിയിപ്പോ നമുക്കൊരു ഹറിബറിയാണ് അല്ലെ, ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോ ഒരു തിടുക്കാണ്, എത്രയും വേഗം വീട്ടിലേക്ക് എത്താനുള്ള ഒരു തിടുക്കം. അപ്പോ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തീർക്കാനുണ്ടല്ലേ. വൈകുന്നേരം യാത്രകളൊക്കെ പോകാറുണ്ടോ? ഒരു ചെറിയ യാത്രയെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോകണം കേട്ടോ. ഈ ചൂടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുമ്പോൾ എന്തായാലും നല്ല ചൂടൊക്കെ ആണല്ലോ, പുറത്തേക്കൊക്കെ പോയി ബീച്ച് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും ഒക്കെയാണ്. അപ്പോൾ മനസ്സൊന്ന് ശാന്തമാകാനും കൂളാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് വീക്കെൻഡ് കൂടിയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഗാനമഞ്ജരി ഇതേ ഇനി രണ്ടു ദിവസത്തിന് ശേഷം ഉണ്ടാകൂ, സോ വേഗം വിളിച്ചോളൂ. നമ്പർ പറഞ്ഞിട്ടില്ലല്ലോ, 9544700912. നമുക്ക് ഇതാ അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒരു തമിഴ് ഗാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഹായ് ഗോപിക, ഐ എം വിലാഷ് ഫ്രം ചവറ. പ്ലേ തമിഴ് സോങ് ഉന്നെ പാർത്ത് പിൻപിനാൻ. കാതൽ മനൻ എന്ന മൂവിയിലെ പാട്ടാണ്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. കൂടെ തന്നെ ഒരു കോളറും ലൈനിലെത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഞാൻ കരുനാഗപ്പള്ളിന്ന് അനിത.
0: അനിത എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ?
1: വീട്ടമ്മയാണ്.
0: എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ചൂടും കാലാവസ്ഥയും ഒക്കെ?
1: ചൂട് ഭയങ്കര സഹിക്കാവുന്നില്ല. മഴ പെയ്യും, മഴക്കോള് കാണുന്നുണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല നമ്മളെ നാട്ടിലൊന്നും.
0: ഇവിടെ വലിയ മഴ കിട്ടുന്നില്ല, അത് പരാതിയാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: താരാപഥം ചെയ്തോ വരെ എന്നുള്ള പാട്ട്. ഫിലിമിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല.
0: അനശ്വര എന്ന മൂവിയിലെ പാട്ടാണ്.
1: അനശ്വര, അതെ.
0: മമ്മൂട്ടി, ശ്വേതാ മേനോൻ.
1: ശ്വേതാ മേനോൻ.
0: ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു പാട്ട് മലയാളവും ഒരു പാട്ട് തമിഴുമാണ്. പക്ഷെ ഈ രണ്ട് പാട്ടുകളും പാടിയിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യമാണ്. അനശ്വരം എന്ന മൂവിയിലെ താരാപഥം ചേതോഹരം എന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് പി കെ ഗോപിയാണ്. ഇളയരാജയുടെ സംഗീതം ചിത്ര ചേച്ചിയും എസ് ബി പിയും ചേർന്ന് പാടിയിരിക്കുന്നു. കേട്ടിട്ട് വേഗം തിരികെ എത്താം.

0: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
1: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
1: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
1: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
2: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
3: ആണോ? ഞാൻ പറയട്ടെ.
4: ഹലോ, എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
8: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
9: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
10: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
11: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
12: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: കേൾക്കാതെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് കേട്ടത് കാതൽ മന്നൻ എന്ന മൂവിയിലെ ഒരു തമിഴ് പാട്ടായിരുന്നു. അപ്പൊ ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് എസ് ബി ബി ആണ്, വരികൾ വൈരമുത്തുവിന്റേതാണ്, മ്യൂസിക് ഭരത്രാജ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ ഇനിയും സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി കുറച്ച് സമയം മാത്രം ബാക്കിയുണ്ട്. ഇഷ്ടഗാനത്തിനായി വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ. നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗാന മഞ്ജരി അല്ലെങ്കിൽ ഗോപിക ചേച്ചി, അതെന്താണ് നന്ദു അങ്ങനെ ഒരു മെസ്സേജ്? ഓക്കെ, എന്തായാലും നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് നന്ദു ആണ്, പുത്തൻതെരുവിൽ നിന്ന്. നന്ദു ചോദിച്ചിരിക്കുന്നത് കിളിപ്പെണ്ട എന്ന പാട്ടാണ്, എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ഇമോജീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. കൂടെ തന്നെ നമ്മുടെ കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: പുത്തൻചന്തയെന്ന് റഷീദയെ വിളിക്കുന്നേ.
0: റഷീദ, എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ?
1: വീട്ടമ്മയാണ്.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഓ സുഖം.
0: വൈകിട്ട് എന്താ പരിപാടിയൊക്കെ?
1: വൈകിട്ട് ചായയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നു, പാട്ട് കേട്ടോണ്ട്.
0: ആഹാ, ചായക്ക് എന്തായിരുന്നു സ്പെഷ്യൽ?
1: ചായക്ക് അലുവ.
0: ആഹാ, നേത് പാട്ടാ വേണ്ടത്?
1: താഴ്വാരം പിന്തൂ ആ പാട്ടില്ലേ?
0: ആ പാട്ടുണ്ട്. ഏത് മൂവിയിലെ പാട്ടാണെന്നറിയോ?
1: ഏത് മൂവിയിലെയാന്നറിയാൻ വയ്യ,
0: എങ്കിലും പാട്ടറിയാല്ലേ?
1: പാട്ടറിയാം.
0: ഇടയ്ക്കൊക്കെ പാട്ട് പാടുന്ന ആളാണെന്ന് തോന്നല്ലോ.
1: ഇടയ്ക്കൊക്കെ പാടത്തൊന്നുമില്ല അങ്ങനൊന്നും,
0: എങ്കിലും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പാടില്ലേ?
1: ഇല്ല, പാടത്തില്ല.
0: പാടില്ല, അതെന്തൊറ്റി?
1: പാടത്തില്ല, ആസ്വദിക്കത്തേ ഉള്ളു.
0: ഇടയ്ക്കൊക്കെ പാടി നോക്കണമെന്നേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ. ജാക്ക്പോട്ട് എന്ന മൂവിയിലെ പാട്ടാണ് നമുക്ക് കേൾക്കാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ദേ, നമ്മുടെ സമയം വളരെ കുറവാണ് കേട്ടോ. സോ വേഗം വേഗം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി വിളിച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക്.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷ്യർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ് അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ മികച്ച ഓഫറുകൾ ഡിസ്കൗണ്ടുകൾ ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ് പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ വവ്വക്കാവ് കരുനാഗപ്പള്ളി കോൺടാക്ട് 9495092537
4: എന്താ ചൂട് ഒരു എ സി വാങ്ങിയാലോ എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ
5: പിന്നെ ഇല്ലേ നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും
4: രശ്മി ഹാപ്പി ഹോം കരുനാഗപ്പള്ളി ക്ലാപ്പന ഹരിപ്പാട് കറ്റാനം പാരിപ്പള്ളി ആറ്റിങ്ങൽ കണ്ടീഷൻ സപ്ലൈ
6: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815
7: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി

0: വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരി ഞാൻ ഗോപിക്കാണ് കൂടെയുള്ളത്. പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴിതാ നമുക്ക് അടുത്ത കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിംഗ്.
1: ഞാൻ സിന്ധു, കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിക്കുന്നു.
0: സിന്ധു ചേച്ചി, എന്തുണ്ട് വിശേഷം?
1: എന്തോ, നല്ല വിശേഷം, പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല.
0: വീട്ടിലാണോ?
1: ചൂട്. ആ, വീട്ടിലാണ്.
0: വീട്ടിലാണ്. വൈകിട്ട് എന്താണ് പരിപാടിയൊക്കെ?
1: വൈകിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല, പാട്ട് കേൾക്കുന്നു, പിന്നെ ഒരു കുഞ്ഞു വാവി ഉണ്ട്, അതിനെ കളിപ്പിക്കുന്നു.
0: അപ്പൊ സമയം പോകുന്ന അറിയണ്ടാവില്ല അല്ലേ?
1: ഇല്ല.
0: ഏത് പാട്ട് വേണം?
1: എനിക്ക് താരും തളിരും മിഴിവൂട്ടി എന്ന പാട്ട്.
0: ചിലമ്പ് എന്ന മൂവിയിലെ പാട്ടാണ്.
1: ചിലമ്പ്, ചിലമ്പ് റഹ്മാൻ സോ.
0: വളരെ മനോഹരമായ വരികളാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ പാട്ട്, അതിലെ വരികൾ. എന്തായാലും നമുക്ക് കേൾക്കാം കേട്ടോ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബൈ. കൂടെ തന്നെ അടുത്ത റിക്വസ്റ്റ് ഉണ്ട്. വെരി വെരി ഗുഡ് ഈവനിങ് ഗോപിക. ചന്ദ്രമുഖി എന്ന ചിത്രത്തിലെ കൊക്ക് പറ പറ ഈ ഗാനം വെച്ചു തരുമല്ലോ. ഈ ഗാനം ഗോപികയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്നേഹത്തോടെ ചേരാവള്ളി ശിവൻ കായംകുളത്ത് നിന്നാണ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. നമുക്ക് മുന്നിൽ ഇനി അധിക സമയം ബാക്കിയില്ല കേട്ടോ. ഒരു വൈൻഡപ്പ് സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ലാസ്റ്റ് മെസ്സേജിലേക്ക് പോകാം. ഞാൻ ബുഷ്ര, ഞാൻ തേവലക്കരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് തല്ലുമാല എന്ന മൂവിയിലെ മണവാളൻ തക് എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? എന്റെ മകൾ ഫാത്തിമയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാമല്ലോ. ഫാത്തിമയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. മാത്രമല്ല ഇന്ന് ഒരുപാട് പേരത് ഇപ്പോഴിങ്ങനെ വിളിച്ചു.

0: ഇനി അല്പസമയത്തിൽ
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം രണ്ട് ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVK പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIയും CPIMഉം പിന്തുണ അറിയിച്ചു. VCKയുടെ തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKക്ക് കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCKക്കും 2 MLA മാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തേയ്മാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 to 24 പാലം അടച്ചിട്ടിരുന്നു.
1: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 crore രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 നാളെയും 7 മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 താഴ്ന്ന് 77,328, നിഫ്റ്റി 151 നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 240 താഴ്ന്ന് 111,960 ഗ്രാമിന് 13,995 ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്. സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആന്റ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം രണ്ട് ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. ടി വി കെയ്ക്ക് പിന്തുണ അറിയിച്ച് സിപിഎമ്മും സിപിഐയും. പശ്ചിമബംഗാളിൽ മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

with you in Radio 91.2. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ചുറ്റുപാടുകളിൽ നല്ലത് കാണാൻ അലഞ്ഞു തിരിഞ്ഞ ഒരു ശിഷ്യന്റെ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവൻ മാർക്കറ്റിൽ പോയി, അവൻ ദേവാലയത്തിൽ പോയി, തെരുവിൽ പോയി, അനാഥമന്ദിരത്തിൽ പോയി, മനോഹരമായ നദീതീരത്ത് പോയി, കടൽ തീരത്ത് പോയി. ഒരു ഗുരു അവനോട് പറഞ്ഞതാണ്, എനിക്ക് സന്തോഷമുള്ള കാഴ്ച കാണാൻ ഞാൻ എന്തു ചെയ്യണം? അവനോട് പറഞ്ഞു, നീ യാത്രയാവുക. ആ യാത്രയിൽ കണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ അവിടെയെല്ലാം ചെന്നിട്ടും അവനെ സന്തോഷിപ്പിക്കുന്നതൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയും ചില മനുഷ്യരുണ്ടല്ലോ, എന്തെല്ലാം സാഹചര്യങ്ങളുടെ നടുവിലും സന്തോഷിപ്പിക്കുന്നതൊന്നും സ്വയം കാണാൻ കഴിയാത്ത മനുഷ്യർ, എല്ലാ സമ്പത്തുള്ള അവസ്ഥയിലും ദാരിദ്ര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യർ, എല്ലാവരും സ്നേഹിക്കാനുള്ളപ്പോഴും എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ, എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴും സ്വയം മനസ്സുകൊണ്ട് പാപ്പരായി ജീവിക്കുന്നവർ. ഈ ശിഷ്യനും അതുപോലെയായിരുന്നു. തിരിച്ചു വന്ന് ഗുരുവിനോട് പറഞ്ഞു, കണ്ടില്ല, ഒന്നും സന്തോഷിപ്പിക്കുന്നതൊന്നും എനിക്ക് കാണാനായില്ല. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ നല്ലത് കാണാൻ നീ പോയ സ്ഥലങ്ങളെ ക്രമീകരിച്ചാലാവില്ല. നീ നല്ലത് കാണണമെങ്കിൽ നിന്റെ ഹൃദയവും കാഴ്ചയും നല്ലത് കാണാനായി നീ പരിശീലനം നൽകണം. അങ്ങനെ നിന്റെ ഹൃദയത്തെയും കണ്ണിനെയും മനസ്സിനെയും ഒക്കെ നന്മ കാണാൻ നല്ലത് കാണാൻ നീ പരിശീലിപ്പിച്ചാൽ നിനക്ക് ഏത് മോശം സ്ഥലങ്ങളിലും ചില നന്മകൾ കാണാൻ കഴിയും. സത്യമല്ലേ? നമ്മുടെ മനസ്സിനെ നാം അങ്ങനെ പാകപ്പെടുത്തിയാൽ നമുക്ക് ചിലതൊക്കെ കാണാൻ കഴിയില്ലേ? ഏത് മോശമായ അവസ്ഥയിലും ഏത് മോശമായ സാഹചര്യങ്ങളിലും. ഇനി അങ്ങനെ കാണാൻ ആഗ്രഹിക്കാത്തതാണ് നമ്മുടെ മനസ്സെങ്കിൽ സാക്ഷാൽ സ്വർഗത്തിൽ പോലും നാം കണ്ടെത്തുന്നത് ന്യൂനതയായിരിക്കും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഈ ബില്ലെന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
4: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
5: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയ സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
8: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
9: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
10: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.